0: പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന എന്നാൽ സസ്യജീവിതത്തിന്റെ ആധാരമായി നിലകൊള്ളുന്ന രണ്ട് കൊച്ചുനാമങ്ങളാണ് ബോറോണും സിങ്കും. ശാസ്ത്രലോകം ഇവയെ സൂക്ഷ്മമൂലകങ്ങൾ അഥവാ മൈക്രോന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അളവിൽ വളരെ തുച്ഛമായി മാത്രം ആവശ്യമായ ഇവ ചെടിയുടെ ആന്തരിക ഘടനയിലും ബാഹ്യമായ വിളവിലും വരുത്തുന്ന മാറ്റങ്ങൾ അതിപ്രധാനമാണ്. കർഷകന്റെ കണ്ണിൽപ്പെടാത്തത്ര ചെറിയ അളവിലാണ് ഇവയുടെ സാന്നിധ്യമെങ്കിലും മണ്ണിൽ ഇവയുടെ അപര്യാപ്തത ഉണ്ടായാൽ അത് ചെടിയുടെ ആരോഗ്യത്തെയും കർഷകന്റെ അധ്വാന ഫലമായ വിളവിനെയും ഒന്നുപോലെ തകിടം മറിക്കാൻ പോന്നതാണ്. വലിയ വളങ്ങൾ മാത്രം മണ്ണിലിട്ടതുകൊണ്ട് കൃഷി വിജയകരമാകില്ലെന്ന വലിയ സത്യവും ഈ കൊച്ചു ഘടകങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുമ്പോഴാണ് യഥാർത്ഥ കൃഷിജ്ഞാനം പൂർണ്ണമാകുന്നത് എന്ന തിരിച്ചറിവും ഏതൊരു കർഷകനും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സസ്യവളർച്ചയുടെ സുസ്ഥിരമായ അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു ദിവ്യ ഘടകമാണ് ബോറോൺ. ചെടിയുടെ കോശവിഭജനത്തെയും പുതിയ കോശങ്ങളുടെ രൂപീകരണത്തെയും നിയന്ത്രിക്കുന്നതിൽ ബോറോണിന് സമാനതകളില്ലാത്ത പങ്കുണ്ട്. ചെടികളിൽ പുതിയ ശാഖകളും തളിരിലകളും രൂപപ്പെടുന്നതിനും പൂമൊട്ടുകൾ വിരിഞ്ഞ് മനോഹരമായ പുഷ്പങ്ങളായി മാറുന്നതിനും ബോറോണിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. സസ്യജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായ പരാഗണം സുഗമമായി നടക്കുന്നതിനും പൂമ്പൊടികളുടെ വളർച്ചയ്ക്കും ഈ മൂലകം പശ്ചാത്തലത്തിലിരുന്ന് പ്രവർത്തിക്കുന്നു. കൃഷിയിടങ്ങളിൽ പലപ്പോഴും കർഷകർ ഉന്നയിക്കുന്ന വലിയൊരു പരാതിയാണ് പൂകൊഴിച്ചിൽ. വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കായികളാകാതെ അകാലത്തിൽ കൊഴിഞ്ഞു വീഴുന്നതിന് പിന്നിലെ പ്രധാന വില്ലൻ മണ്ണിലെ ബോറോണിന്റെ കുറവാണ്. ബോറോൺ കൃത്യമായ അളവിൽ സസ്യങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ പൂക്കൾ പൂർണമായും ഫലങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുകയും വിളവെടുക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ആകൃതിയും കട്ടിയും ഗുണമേന്മയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പഴങ്ങൾ വിണ്ടുകീറുന്നതും ഉള്ളിൽ പൊള്ളയാകുന്നതും തടഞ്ഞ് അവയ്ക്ക് വിപണിയിൽ മികച്ച മൂല്യം നേടിക്കൊടുക്കാൻ ബോറോൺ അദൃശ്യമായി സഹായിക്കുന്നു. ബോറോൺ പൂവിനെയും ഫലത്തെയും സംരക്ഷിച്ചു നിർത്തുമ്പോൾ ചെടിയുടെ ശരീരത്തിനുള്ളിലെ സമഗ്രമായ ജീവക്രിയകളെയും ഹോർമോൺ ഉൽപാദനത്തെയും നിയന്ത്രിക്കുന്ന മറ്റൊരു മഹാശക്തിയാണ് സിങ്ക്. സസ്യങ്ങളുടെ ഹരിതകം നിലനിർത്തുന്നതിലും പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ ഊർജ്ജസ്വലമാക്കുന്നതിലും സിങ്കിന് വലിയ പങ്കുണ്ട്. ഇലകൾക്ക് കടും പച്ചനിറവും ആരോഗ്യവും നൽകാൻ ഈ മൂലകം അത്യാവശ്യമാണ്. സിങ്ക് കൃത്യമായ അളവിൽ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ ചെടികളിൽ വളർച്ചാ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും പുതിയ മുളകൾ അതിവേഗം പുറത്തുവരികയും ചെയ്യുന്നു. ഇലകൾ നല്ല വലിപ്പത്തോടെ വിരിഞ്ഞു നിൽക്കുന്നതിനും പ്രകൃതിയിലെ പ്രതികൂല കാലാവസ്ഥകളോടും കീടങ്ങളോടും പൊരുതി നിൽക്കാനുള്ള രോഗപ്രതിരോധ ശേഷി ചെടിക്ക് കൈവരുന്നതിനും സിങ്ക് കാവലായി നിൽക്കുന്നു. നേരെ മറിച്ച് മണ്ണിൽ സിങ്കിന്റെ അളവ് കുറയുമ്പോൾ ചെടിയുടെ വളർച്ച പാടയെ മുരടിക്കുകയും ഇലകൾ വിരിയാതെ ചെറുതായി ചുരുണ്ടുപോകുന്ന ലിറ്റിൽ ലീഫ് എന്ന അവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇലകൾ മഞ്ഞ നിറം ബാധിച്ച് വെളുത്തുപോകുന്നതിനും ഇത് കാരണമാകുന്നു. അതിനാൽ കരുത്തുറ്റ തണ്ടുകളോടുകൂടിയ ശക്തമായ ഒരു സസ്യഘടനയ്ക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം സിങ്ക് തന്നെയാണ്. ബോറോൺ സസ്യങ്ങളുടെ വംശവർദ്ധനവിനും ഫലപ്രാപ്തിക്കും വഴിതുറക്കുമ്പോൾ സിങ്ക് ചെടിയുടെ ആപാദചൂടമുള്ള വളർച്ചയെയും ജീവസുറ്റ ആരോഗ്യത്തെയും കാത്തുസൂക്ഷിക്കുന്നു. ഈ രണ്ട് സൂക്ഷ്മ മൂലകങ്ങളും ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു സസ്യം അതിന്റെ പൂർണ്ണമായ സാധ്യതകളെ പുറത്തെടുത്ത് സമൃദ്ധമായ വിളവ് നൽകുകയുള്ളൂ. ബാഹ്യമായ വലിയ ഘടകങ്ങളെ മാത്രം ശ്രദ്ധിക്കുകയും ആന്തരികമായ സൂക്ഷ്മ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യന്റെ പൊതുസ്വഭാവത്തിന് കൃഷി നൽകുന്ന വലിയൊരു തിരുത്തലാണിത്. അളവിലല്ല, കൃത്യതയിലാണ് പ്രകൃതിയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഈ കൊച്ചു ഘടകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണറിഞ്ഞ് ചെടിയുടെ ആന്തരിക ആവശ്യങ്ങളെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ് രാസവളങ്ങളുടെ അതിപ്രസരമില്ലാതെ ഇത്തരം ജീവൽ പ്രധാനമായ മൂലകങ്ങൾ കൃത്യസമയത്ത് നൽകാൻ കർഷകൻ തയ്യാറാവണം. അങ്ങനെയുള്ള ശാസ്ത്രീയവും പ്രകൃതി സൗഹൃദവുമായ പരിചരണത്തിലൂടെ മാത്രമേ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും വരും തലമുറകൾക്കായി കൃഷിയെ നഷ്ടമില്ലാത്ത ആത്മാഭിമാനമുള്ള ഒരു പുണ്യകർമ്മമാക്കി മാറ്റിത്തീർക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.
1: അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കരകുളത്ത് നിന്നും മനു, പ്രദീപ്, സുമേഷ്, ഹരി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ഷിബു ചക്രവർത്തി, ഈണം രഘുകുമാർ, ആലാപനം കെ.എസ്. ചിത്ര.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം, ചിത്രം സായം സന്ധ്യ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് കിളിക്കൊല്ലൂരിൽ നിന്നും മുദ്രിത, ചന്ദ്രിക, ഭ്രമര എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം. രചന ഒ എൻ വി, സംഗീതം ജുറിയ മൽദേവ്. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു അക്ഷര ക്ലബിൽ നിന്നും ഉമാനാരായണി.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കല്ലുവാതുക്കൽ നിന്നും പ്രഭ, ഹരി, ഗ്രീഷ്മ, ലളിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. ആലാപനം കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്നു.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു. ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജി യേശുദാസ് ആലപിച്ച ഗാനം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഗാനം ആവശ്യപ്പെട്ടത് നഗരൂരിൽ നിന്നും നളിനാക്ഷി നീതു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ഉമയനല്ലൂരിൽ നിന്നും സുദർശനക്കുറുപ്പ്, മായിയമ്മ, ചന്ദ്രഹാസൻ എന്നിവർ. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനം, രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം, ചിത്രം ന്യൂഡൽഹി. ഗാനം ആവശ്യപ്പെടുന്നത് കണ്ണമ്പള്ളിയിൽ നിന്നും സിന്ധു, മായ, ലതിക എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. വെളിയനാട് നിന്നും വസന്തകുമാരി ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സ്വാതി തിരുനാൾ. ഗാനം ആലപിച്ചത് കെ. ജെ. യേശുദാസും അരുന്ധതിയും ചേർന്ന്.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ച ഗാനം, രചന ഒ എൻ വി, സംഗീതം ജോൺസൺ. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് വെള്ളനാട് നിന്നും വസന്ത.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഭിലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങകൾ ഒരായിരമായി പറന്നു വരുന്നു. ചേതോഹരമായ കാഴ്ചയുടെ സമ്മോഹനതയിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാകുന്നു. തിരികെ എത്താനാകാത്ത ബാല്യകാലം. കണ്ണാന്തലികൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനം വിടാത്ത കാട്ടുകുറിഞ്ഞികൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കണി കാണും നേരം എന്ന ചിത്രത്തിലെ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമർ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കമ്പനി മുക്കിൽ നിന്നും അശോക് കുമാർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അത്രമേലിഷ്ടം ഈ പൂക്കളും പുഴകളും പ്രണയചാരുതയാർന്ന കിനാക്കളും, അത്രമേലിഷ്ടം ഈ ഹൃദയവും മാമ്പൂ മണക്കുന്ന മൊഴികളും കിളികളും, അത്രമേലിഷ്ടം ഈ മാനവും ഭൂമിയും, എനിക്കത്രമേൽ പ്രിയം ഈ താരചന്ദ്രാദികൾ. ഇഷ്ടമല്ലാത്തതായി എന്താണുള്ളത്? എല്ലാം ഇഷ്ടം തന്നെ, പ്രിയതരം തന്നെ. ഈ ജീവിതം തന്നെ എത്രമേൽ പ്രിയതരം! ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കാനാണ് എന്നും ഇഷ്ടം. അല്ലാതെ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവക്കമ്പാഴും ശിവശമ്പോ എന്ന് പ്രാർത്ഥിക്കാനേ വയ്യ. കാരണം അത്രമേലിഷ്ടം ഈ ജീവിതം.

എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം തന്നത് എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. ഈ ജീവിതം എനിക്ക് എന്തിന് തന്നു എന്ന ഒരു ഗാനവുമുണ്ട്. പരാതിയാണതിൽ, ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരുടെ പാട്ടാണത്. പരാതിയാണെങ്കിലും പാട്ട് മനോഹരമാണ്, കേട്ടാലോ.

ജീവിതം മനോഹരമാണ്, അതിൽ സംശയമേതുമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് നിർണയിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ, എന്തിന് ഈ ജീവിതം തന്നു എന്ന പരാതിപ്പെടലും ജീവിതം നരകമാണെന്ന തോന്നലുമെല്ലാം ജീവിതത്തെ മനോഹരമാക്കി തീർക്കണമെന്നില്ല. എന്നാൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന ചിന്ത, അത് മനോഹരമാണ്. ആ ചിന്ത ജീവിതത്തെയും മനോഹരമാക്കും. മനോഹരമായ ജീവിതവും മനോഹരമായ പാട്ടും ഇഷ്ടം, അത്രമേലിഷ്ടം.

ജീവിതത്തിന് പൊതുവായ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുമോ? എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ ഒരുത്തരം ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ബുദ്ധൻ ജീവിച്ചതുപോലെ ഗാന്ധിക്ക് ജീവിക്കാനാവില്ല. ഗാന്ധിയെപ്പോലെ ജീവിക്കാൻ മാർക്സിനും കഴിയില്ല. മാർക്സിനെപ്പോലെ ജീവിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇംഗ്ലീഷിൽ ഷെൽഡൻ ബീകോപ്പ് എന്നൊരാൾ എഴുതിയ ഒരു ബുക്കാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദി റോഡ് കിൽ ഹിം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മനോഹരമാണത്. ജീവിതം നിർവചിക്കേണ്ടത് അവനവനാണെന്ന തിരിച്ചറിവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പുസ്തകം. ബുദ്ധൻ ജീവിച്ചതുപോലെയോ ക്രിസ്തുവോ കൃഷ്ണനോ ജീവിച്ചതുപോലെയോ നിങ്ങൾ എന്തിന് ജീവിക്കണം? കൺമുമ്പിലെ മാതൃകാപുരുഷന്മാരെ അനുകരിക്കാതിരിക്കൂ. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളും അതെ. സ്വയം നിർവചിക്കൂ, വ്യാഖ്യാനിക്കൂ. ജീവിതം മനോഹരമായി അനുഭവപ്പെടും. എത്ര നല്ല പുസ്തകമാണതല്ലേ? അത്രമേൽ ഇഷ്ടം.

ജീവിതം ഒരു പാരാവാരം പഴയ സിനിമയിലെ ഒരു ഗാനത്തിലെ വരികളാണ്. ജീവിതം ഒരു കടൽ പോലെയാണെന്ന് ആണോ? അത്രമേൽ അഗാധം കടൽ, അതേക്കാൾ അഗാധം ആ വരികൾ. രണ്ടും അത്രമേൽ ഇഷ്ടം.

ജീവിതത്തിൽ അഭിനയം വേണ്ട, അഭിനയത്തിൽ ജീവിതവും വേണ്ട. കാരണം ജീവിതം ജീവിതമാണ്, അതങ്ങേയറ്റം യാഥാർത്ഥ്യമാണ്, ലളിതവും സുന്ദരവുമാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവരുണ്ട്, സദാ മറ്റൊരാളായി ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനാവില്ല തന്നെ. വേഷം ശരീരത്തിൽ മതി, മനസ്സിൽ വേണ്ട. വേഷം കെട്ടാത്ത മനസ്സിനെ നല്ല സൗഹൃദമുണ്ടാക്കാനാകൂ. നല്ല സൗഹൃദങ്ങളോടുകൂടിയ ജീവിതം എത്ര സുന്ദരമാണ്! അങ്ങനെയൊരു ജീവിതം അന്നും ഇന്നും അത്രമേലിഷ്ടം.

ജീവിതം ഒരു സമസ്യയാണെന്നും പ്രഹേളികയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ആ തത്വശാസ്ത്രമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല തന്നെ. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ജീവിതം. അങ്ങനെ ആകാനാണ് ആരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും അങ്ങനെ അല്ലാതാകും. പുഴ കലങ്ങും, ചിലപ്പോൾ വറ്റും, പിന്നെയും സമൃദ്ധമാകും. ഒരിക്കൽ മെലിഞ്ഞും ഇടയ്ക്ക് തളർത്തും ഒഴുകും പുഴ പോലെ എന്ന പാട്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടിഷ്ടം, അത്രമേലിഷ്ടം.

ജീവിക്കാൻ മറന്നുപോയവർ എന്ന് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് മറന്നുപോകുന്നതെന്ന് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മുതിർന്നപ്പോൾ മനസ്സിലായി, ജീവിക്കാൻ മറന്നുപോകുന്നവരുണ്ട്, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം മനോഹരമാണ്, പക്ഷേ അത് ജീവിക്കാൻ അറിയുന്നവർക്കാണ്. അറിയാത്തവർക്കും മറന്നുപോകുന്നവർക്കും ജീവിതം മനോഹരമായിരിക്കില്ല തന്നെ. ബോധപൂർവം ജീവിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ വരുന്നതെങ്ങനെ, മറക്കുന്നതെങ്ങനെ? ബോധമാണ് പ്രധാനം. ഇടത്തും വലത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലും ശ്രദ്ധയുണ്ടാവുക എന്നത് തന്നെയല്ലേ ബോധം? നിലാചന്തമുള്ള ബോധം, ആ ബോധനിലാവിൻ്റെ ചാരുതയാർന്ന ജീവിതം ഇഷ്ടം, അത്രമേലിഷ്ടം.

മനുഷ്യനും മറ്റ് പക്ഷിമൃഗാദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? സംശയമൊന്നുമില്ല, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. നയിക്കുക എന്ന് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങോട്ട് നയിക്കുന്നു, അതാണ് നമ്മുടെ ലക്ഷ്യബോധം. രണ്ട്, ഏതിലൂടെ നയിക്കുന്നു, അതാണ് നമ്മുടെ മാർഗബോധം. അത് രണ്ടും മനുഷ്യനെയുള്ളൂ. അത് സുതാര്യമായിരിക്കുക എന്നത് ജീവിതത്തെ പ്രകാശിപ്പിക്കും. പ്രകാശമാർന്ന ജീവിതം ഇഷ്ടം.

ജീവിതം സ്വാർത്ഥമാകാതിരുന്നാൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാകുകയില്ല. നിരർത്ഥകമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അർത്ഥപൂർണമായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം എത്ര ഗംഭീരമായേനെ. കാരണം മാനവവിഭവശേഷിയേക്കാൾ മഹത്തായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല തന്നെ. ലോകത്തെ അതിസുന്ദരമാക്കി മാറ്റുന്നതും സുന്ദരമായ മാനവ വിഭവശേഷി തന്നെ. രണ്ടും ചേർന്ന സമ്മോഹനത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: உணரும் நவயுக வசந்த வாடியில் விடர்ந்த புஷ்பங்கள்.
1: മധുരം ജീവാമൃത ബിന്ദു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, ഹൃദയാകർഷകമായ ഒരു പാട്ട്. ജീവാമൃത ബിന്ദു, എന്ത് നല്ല പ്രയോഗം! ജീവനെന്ന അമൃത ബിന്ദു, അത് അത്രമേൽ മധുരതരം. അങ്ങനെയാകണം. കോടാനുകോടി അചരങ്ങൾക്കിടയിൽ ഒരു ചരമായി ജനിച്ചു, അതിൽ ബോധമുള്ള ചരമായി, മനുഷ്യനായി, അങ്ങനെ ഹൃദ്യമായി ജീവിക്കുക എന്നതിൻ്റെ സുഖം, സന്തോഷം, രസം, സംതൃപ്തി എല്ലാം ചേർന്ന ആത്മസംതൃപ്തി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ജാതിയും മതവും നോക്കാറില്ല. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പുരോഗമന പ്രസ്താവനകളിൽ ഒന്നാണിത്. എന്നാൽ ഇത്തരം വാചകങ്ങളുടെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാൽ പലപ്പോഴും ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയും. ഞാനും ഭാര്യയും രണ്ട് ജാതിക്കാരാണ്. മകൾ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചത്, മകൻ വേറെ മതത്തിൽ നിന്നാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നിങ്ങനെ അഭിമാനത്തോടെ പറയുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ആദ്യ നോട്ടത്തിൽ ഇത് പുരോഗമനപരമായ പ്രഖ്യാപനമായി തോന്നാം. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും കണ്ണിലൂടെ നോക്കുമ്പോൾ മറ്റൊരു ചിത്രം കാണാം. ജാതിയെയും മതത്തെയും തള്ളിപ്പറയാൻ ശ്രമിക്കുമ്പോഴും അതേ ജാതിമത വർഗീകരണങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമാണ് ഇത്തരം പ്രസ്താവനകളിൽ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനെ വെറും മനുഷ്യനായി മാത്രം കാണാൻ കഴിയുന്ന ഒരാൾക്ക് അയാളുടെ ജാതിയോ മതമോ ഒരു സംഭാഷണ വിഷയമാകേണ്ട കാര്യമില്ല. എന്നാൽ ഓരോ ബന്ധത്തെയും പരിചയപ്പെടുത്തുമ്പോഴും ഇയാൾ ഈ ജാതി, അവൾ ആ മതം, അവർ മറ്റൊരു സമുദായം എന്നിങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ടി വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ജാതിയും മതവും ഇപ്പോഴും ഒരു പ്രധാന വർഗീകരണ രീതിയായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.

വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആ വ്യത്യാസങ്ങളെ എല്ലായ്പ്പോഴും എടുത്തു പറയേണ്ട ആവശ്യകത തന്നെ ഒരു മാനസിക സൂചനയായി കാണാം. സമൂഹത്തിൽ സ്വയം പുരോഗമനവാദിയാണെന്ന് തെളിയിക്കാനുള്ള ആഗ്രഹം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലെ വൈവിധ്യങ്ങളെ ഒരു സ്വാഭാവിക ജീവിത അനുഭവം എന്നതിനേക്കാൾ ഒരു നേട്ടമായി അവതരിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ജാതിക്കാരും ഉണ്ട്, ഞങ്ങൾക്ക് മതമൊന്നും പ്രശ്നമല്ല. ഇത്തരം വാചകങ്ങൾ പലപ്പോഴും ഉദാരതയുടെ പ്രകടനത്തേക്കാൾ സ്വന്തം ഉദാരത സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിത്തീരുന്നു. യഥാർത്ഥ സമത്വം സ്വയം പ്രഖ്യാപിക്കേണ്ട ഒന്നല്ല, അത് ജീവിതത്തിൽ സ്വാഭാവികമായി പ്രകടമാകുന്നതാണ്. മനഃശാസ്ത്രത്തിൽ ഇംപ്ലിസിറ്റ് ബയസ് എന്നൊരാശയമുണ്ട്. ഒരു വ്യക്തി ബോധപൂർവം വിവേചനം അംഗീകരിക്കില്ല. എന്നാൽ അബോധ മനസ്സിൽ വർഷങ്ങളായി രൂപപ്പെട്ട സാമൂഹിക വർഗീകരണങ്ങൾ പലപ്പോഴും തുടരുന്നു. അതിനാലാണ് എനിക്ക് ജാതി വിഷയമല്ല എന്ന് പറഞ്ഞു തുടങ്ങി പക്ഷെ എന്റെ മരുമകൻ ഈ ജാതിക്കാരനാണ് എന്ന് സംഭാഷണം അവസാനിക്കുന്നത്. പറയാതിരിക്കണം എന്ന ബോധപൂർവമായ ആഗ്രഹവും പറഞ്ഞു പോകുന്ന അബോധ മനസ്സും തമ്മിലുള്ള ഈ സംഘർഷം സാമൂഹിക മനഃശാസ്ത്രത്തിൽ വളരെ സാധാരണമാണ്. ഇന്നത്തെ സമൂഹത്തിൽ മതേതരത്വം ചിലപ്പോൾ ഒരു ജീവിത രീതിയേക്കാൾ ഒരു പൊതുപ്രതിച്ഛായയായി മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പൊതുപ്രസംഗങ്ങളിലൂടെയും കുടുംബവിശേഷങ്ങളിലൂടെയും സ്വന്തം ഉദാരത പ്രദർശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് പറയാനാവില്ല, പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്.

നമ്മൾ യഥാർത്ഥത്തിൽ ജാതിയെ അതിജീവിക്കുകയാണോ, അതോ ജാതിയെ പുതിയ ഭാഷയിൽ അവതരിപ്പിക്കുകയാണോ? ഒരു ആശുപത്രിയിലെ ശസ്ത്രക്രിയാ മുറിയിൽ കിടക്കുന്ന രോഗിയുടെ ജാതി ഡോക്ടർ അന്വേഷിക്കാറില്ല. ഒരു തീപിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന അഗ്നിശമന സേനാംഗം രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ മതം ചോദിക്കാറില്ല. രക്തദാന ക്യാമ്പിൽ രക്തം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജാതി രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റുന്നില്ല. മനുഷ്യജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ മനുഷ്യൻ മാത്രമാണ്. സമൂഹത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും ഈ കാഴ്ചപ്പാട് സ്വാഭാവികമാകുമ്പോഴാണ് ജാതിരഹിത സമൂഹം രൂപപ്പെടുക. ജാതിയെ മറികടക്കുക എന്നത് ജാതിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നതല്ല, മറിച്ച് അതിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ട സാഹചര്യം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. മതേതരത്വം ഒരു സർട്ടിഫിക്കറ്റ് അല്ല, പുരോഗമനവാദം ഒരു മെഡലുമല്ല, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള പ്രഖ്യാപനവുമല്ല. മനുഷ്യനെ വെറും മനുഷ്യനായി കാണാൻ കഴിയുന്ന നിശബ്ദമായൊരു ജീവിത ശൈലിയാണ് യഥാർത്ഥ മതേതരത്വവും ജാതിരഹിത ബോധവും. ഒരുപക്ഷെ ഞങ്ങൾ ജാതി നോക്കാറില്ല എന്ന് ആവർത്തിച്ചു പറയേണ്ട ആവശ്യം ഇല്ലാതാകുന്ന ദിവസമായിരിക്കും ജാതി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങുന്ന ദിവസം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിളകൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭൌതികദേഹം സ്വന്തം വീട്ടിൽ എത്തിച്ചത്. തിരുവമ്പാടി MLA സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
3: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാക്കാം.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായ് ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. US ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം ആരിന സബലങ്ക പവുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക രണ്ടാം നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സങ്കേതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചിയാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ഫാം ഫെസ്റ്റിലെ സർക്കാർ, അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി നിർവഹിച്ചു. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിനുപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപീത്ത് കേക്കുകൾ കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ് മാനേജരെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മാനേജ്മെന്റിലുള്ള ഡിഗ്രി പാസായിരിക്കണം. കൂടാതെ ഈ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുണ്ടായിരിക്കണം. 35 നും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം 26/9/2026 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് TC 30/697 പേട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712468585 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04752477 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സെപ്റ്റംബർ 11 സൌജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04942962296 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
1: വിവര സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്റ്റഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5,000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6-ന് നടക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19-ാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് കളി. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴിതെളിയുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 യുഎസ് നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരുരാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ യുഎസ് ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന യുഎസ് ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സതേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. ബി ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ബി ഐ എസ് സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും ബി ഐ എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹാൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയോജന പരിപാടികൾ, മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക പരിപാടി.

0: ഈ വഴി നിനക്കെത്ര പരിചിതം പാഥ, പതറുന്നതെന്തിനി പകലറുതി വേളയിൽ, പല വഴിയിൽ അലഞ്ഞുരി പാദങ്ങളെന്തിനി പകൽ തീർന്ന വേളയിൽ സ്തംഭിച്ചു നിൽക്കുന്നു. ചിരകാലം ഇരവിലൂടൊഴുകിയോ നീ എന്തിനി സൂര്യചരമത്തിൽ ഇപ്പോൾ നടുങ്ങുന്നു. ദിനരാത്ര സൗഭഗം കണ്ണാലളന്നവൻ നീ എന്തിനി പകലൊടുങ്ങാൻ കൊതിക്കുന്നു. നീ സൂര്യഗതിയായി ഉദിച്ചുയർന്നോൻ, ചന്ദ്രതാരാദികൾക്കൊക്കെ ആൺപിറന്നോൻ. അത്രയേറെ അനുഭവ സമ്പത്തുകളുള്ള വാർദ്ധക്യമേ വസന്തമായിരിക്കുകയുള്ളൂ എന്ന് ഓരോ വയോജനത്തിനും സ്വയം പറയാൻ കഴിയണം. റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ്, അങ്ങനെ എത്ര പേരുണ്ട് നമുക്കിടയിൽ. ചിലരെങ്കിലും പറയുന്നു, എന്നേ മനസ്സ് നരച്ചു, ഇന്ന് ശിരസ്സും നരച്ചു. അങ്ങനെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയിൽ വായിക്കുമ്പോൾ, കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി അരികത്ത് ചേർന്ന് നിൽക്കാം, പഴയൊരു മന്ത്രം സ്മരിക്കാം, നാം അന്യോന്യ മൂന്നു വടികളായി നിൽക്കാം, ഹാ സഫലമീ യാത്ര എന്ന് കക്കാടിന്റെ കവിതയിൽ വായിക്കാം. നാളെയെക്കുറിച്ച് ആലോചന എന്തിന്? ഇന്നിന്റെ വസന്ത സൗരഭ്യങ്ങളാണ് പ്രധാനം. ഓരോ നിമിഷവും അനുഭവിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനം. ജീവിതത്തെ ശരിക്കും ആഘോഷമാക്കാനുള്ള സമയമാണ് വാർദ്ധക്യം. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ചുറ്റുമുള്ള നിരവധി വയോജനങ്ങൾ അവരുടെ ശിഷ്ടജീവിതത്തെ കൊച്ചുമക്കളുടെ കാര്യത്തെക്കുറിച്ചോർത്തും മക്കളുടെ കാര്യത്തെക്കുറിച്ചോർത്തും ഉത്കണ്ഠാകുലമാക്കുന്നു. വിദേശത്തേക്ക് ജീവിതം പറിച്ചു മാറ്റുമ്പോൾ അവിടെ ഫ്ളാറ്റിൽ മക്കളെ നോക്കാൻ നിർബന്ധിച്ച് വൃദ്ധയായ അമ്മയെ കൊണ്ടുപോകുന്ന മക്കളുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ വെടിഞ്ഞ്, അയൽക്കാരെ വെടിഞ്ഞ് വിദേശത്തിലെ വിരസതയിലേക്കുള്ള പറിച്ചു നടൽ. ജീവിതം അവർക്കെങ്ങനെയാണ് ഉത്സവമാകുന്നത്? ഓൾഡ് ഏജ് ഡാർക്കുകളില്ലാത്ത നാടാണ് നമ്മുടേത്. അവർക്ക് നടക്കാൻ, ഒന്നിളവേൽക്കാൻ, പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാർക്കുകൾ വേണ്ടേ? യൂത്ത് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നത് പോലെ ഓൾഡ് ഏജ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്ന വികസ്വര വികസിത രാജ്യങ്ങളുണ്ട്. എന്നാവും നമുക്കതൊക്കെ സാധ്യമാവുന്നത്? സമാധാനപരമായ സഹവർത്തിത്വം എന്ന മുദ്രാവാക്യത്തോടു കൂടിയ വയോജന പരിപാലനത്തിന് ഇനിയും നാളുകളേറെ വേണ്ടിവരും. വയസ്സായില്ലേ, അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടെ എന്ന് വീട്ടിൽ ആരെങ്കിലുമോ സമൂഹമോ നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്താപപ്പെടേണ്ടതില്ല. അങ്ങനെ ചോദിക്കുന്ന വ്യക്തിയും ആ സമൂഹവും അപരിഷ്കൃതമാണ് എന്ന് മാത്രം കരുതിയാൽ മതി.
1: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: 1895 ഒരു കൈയുടെ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. കണ്ടവരൊക്കെ അമ്പരന്നു, അത്ഭുതം കൂറി. ഇതെന്ത് കൈ? ഇത് ആരുടെ കൈ? ഇത് സാത്താന്റെ ഇടപെടലാണ്, അസ്ഥിക്കൈ. കൈയുടെ ഉടമസ്ഥൻ പറഞ്ഞത് ഞാൻ എന്റെ മരണം കണ്ടു എന്നാണ്. അങ്ങനെ ഒരു അസ്ഥിക്കൈയുടെ ചിത്രമായിരുന്നു അത്. തൊലിയില്ല, മസിലില്ല, മാംസമില്ല, എല്ല് മാത്രം ചിത്രത്തിൽ പതിഞ്ഞുകിടക്കുന്നു. ആരു കണ്ടാലും ഞെട്ടിപ്പോകും. ആഹാരം പോലും കഴിക്കാതെ പരീക്ഷണങ്ങളിൽ മാത്രം വ്യാപൃതനായിരുന്ന റോൺജനെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി അത്താഴം കഴിപ്പിക്കാൻ വന്ന ഭാര്യ വളരെ യാദൃച്ഛികമായി അവിടെ വച്ചിരുന്ന ഒരു ചെറിയ ഉപകരണത്തിന് മുകളിൽ കൈവച്ചു. അതാകട്ടെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിന് മുകളിലായിരുന്നു. ഉപകരണത്തിൽ നിന്നും പുറപ്പെട്ട പ്രകാശകിരണങ്ങൾ കാരണം ഫിലിമിൽ എന്തോ പതിഞ്ഞു. പിറ്റേന്ന് ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ റോൺജൻ കാണാൻ കഴിഞ്ഞത് ഭാര്യയുടെ കൈപ്പത്തിയുടെ എല്ലിൻ രൂപത്തിന്റെ ചിത്രമായിരുന്നു. ഒരു പുതിയ തരം പ്രകാശകിരണങ്ങളെ കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന റോൺജന് അത് അത്ഭുതമായിരുന്നു. ലേഖനത്തോടൊപ്പം ആ ചിത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ലോകത്തെ ആദ്യത്തെ എക്സ്റേ ചിത്രമായിരുന്നു അത്. ഭാര്യ ബെർത്ത ലുഡ്വിങ്ങിന്റെ കൈപ്പത്തിയായിരുന്നു ആദ്യം എക്സ്റേ കിരണങ്ങൾക്ക് മുകളിൽ പതിഞ്ഞത്. മഹത്തായ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ 1901 ഒന്നാമത്തെ ഫിസിക്സ് നൊബേൽ സമ്മാനം റോൺജന് ലഭിക്കുകയും ചെയ്തു. സൂറിച്ചിലെ ഫെഡറൽ പോളിടെക്നിക്കിലെ പ്രൊഫസർ ഓഗസ്റ്റ് കണ്ടിന്റെ ശിക്ഷണമാണ് റോൺജനെ ഭൗതിക ശാസ്ത്രജ്ഞനായി മാറ്റിയത്. കാഥോഡ് കിരണങ്ങളെ കുറിച്ചുള്ള അവഗാഹമായ പഠനങ്ങളും പരീക്ഷണങ്ങളുമാണ് എക്സ്റേയിൽ എത്തിച്ചേർന്നത്. കാഥോഡ് കിരണ പ്രവാഹം മൂലം അദൃശ്യമായ മറ്റൊരു കിരണം ട്യൂബിന് പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്ന കണ്ടെത്തൽ. ഗ്ലാസ് തുളച്ചു കയറാനും പുറത്തിറങ്ങാനും കഴിയുന്ന കിരണം, അത്ഭുത സ്വഭാവങ്ങളുള്ള അത്ഭുത കിരണം. രാപ്പകൽ പിന്നെയും പരീക്ഷണങ്ങൾ, വിശപ്പും ദാഹവും മറന്നുകൊണ്ടുള്ള പഠനങ്ങൾ. അങ്ങനെ സർവ്വതും മറന്ന് പരീക്ഷണങ്ങളിൽ മുഴുകിയിരുന്ന ഒരു രാത്രിയിലാണ് അത്താഴം കഴിക്കാൻ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോകാൻ വന്ന ഭാര്യയുടെ കൈ ഫോട്ടോഗ്രാഫി ഫിലിമിൽ പതിയുന്നതും എല്ലിൻ രൂപത്തിന്റെ ചിത്രം ലഭിക്കുന്നതും. ധാരാളം അനുമോദനങ്ങളും മറ്റും റോൺജനെ തേടിയെത്തിയെങ്കിലും അതിലൊന്നും സമയം കളയാൻ റോൺജൻ തയ്യാറായില്ല. താൻ കണ്ടുപിടിച്ച കിരണങ്ങളെക്കുറിച്ച് അതിവിശദമായി പഠിച്ച് ശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അടുത്ത 17 മറ്റാർക്കും ഒരു ഗവേഷണ പ്രബന്ധം പോലും പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്ര വിശദമായിരുന്നത്രേ റോൺജന്റെ പഠനം.
2: കണ്ടുപിടുത്തങ്ങളിലൂടെ അവതരണം ആദ്ര രവീന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
3: തമിഴകത്തിൽ ഇന്നാദ്യം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി AR റഹ്മാൻ സംഗീതം നൽകി വൈരമുത്തു രചിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും മഹാലക്ഷ്മി അയ്യറും.

ചിത്രം ദളപതി. സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ. രചന വാലി. ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും ചേർന്നാണ്.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: പിതാമകൻ എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജ സംഗീതം നൽകി പളനി ഭാരതി രചന നിർവഹിച്ചു.

വിവേകം എന്ന ചിത്രത്തിന് വേണ്ടി അനിരുദ്ധ് രവിചന്ദ്ര സംഗീതം നൽകിയ ഗാനം, രചന കപിലൻ, ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാറും ശാശ തിരുപതിയും ചേർന്ന്.

0: ജയ് ഭീം എന്ന ചിത്രത്തിനു വേണ്ടി സീൻ റോളൻ സംഗീതം നൽകി. രാജു മുരുകൻ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാർ.
1: തല കോതും ഇളങ്കാത്ത് സേദി കൊണ്ടുവരും.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി അഴകി എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ഭാവതരണിയും ചേർന്ന്.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തുള്ളാതമനവും തുള്ളും എന്ന ചിത്രത്തിന് വേണ്ടി എസ് എ രാജ്കുമാർ സംഗീതം നൽകി വൈരമുത്തു രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എം. മുകുന്ദൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: നമ്മുടെ അനുഭവത്തിൽ നിന്നോ നമ്മുടെ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ രോഗം എപ്പോഴും ഈ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അത് നമ്മള് പിന്നെ പല എഴുത്തുകാരുടെയും കഥ നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ വലിയ എഴുത്തുകാർ പലരും രോഗബാധിതരായിരുന്നു. ഇപ്പൊ ചെക്കോവ് നമുക്കറിയില്ല, ചെക്കോവ് ക്ഷയരോഗം ബാധിച്ചിട്ടാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചതാണ്. അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അത് പൊതുവെ എല്ലാവരും പറയുന്നത് ഈ രോഗാവസ്ഥ വളരെ ദയനീയമാണ്, നമ്മളൊന്നും ആഗ്രഹിക്കാത്തതാണ്. പക്ഷെ അത് എഴുത്തുകാർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ ആയിരിക്കാം. എനിക്ക് കുട്ടിക്കാലത്ത് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു. മറ്റുള്ളവര് മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണ് എന്നെ ഈ ഏകാന്തതയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ആ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ മറ്റു കുട്ടികൾ, എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ മറ്റു കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും ഓടിച്ചാടി കളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തൊന്നും പോകാൻ അനുവാദമില്ല. അപ്പൊ ഇങ്ങനെ ജനലിന്റെ അഴികൾക്കിടയിൽ കൂടെ ഇങ്ങനെ അവരെ കാണുക. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ലോകത്ത് കണ്ടത് അങ്ങനെ ലോകത്തിന്റെ ആകൃതി ജനലിന്റെ ആകൃതിയായിരുന്നു. ജനലിന്റെ ഒരു ചതുരം ഏതായ അതിൽ കൂടി ഞാൻ ലോകത്ത് കണ്ടത്. അത് ആയൊരു ഏകാന്തതയും ഒറ്റപ്പെടലും ഉണ്ടല്ലോ, അത് സഹായിച്ചു കാണും എഴുത്തിന്. എഴുതണമെങ്കിൽ നമ്മളിൽ ഉള്ളില് സർഗാത്മക കൂടി വേണം. ഒരുപാട് ആളുകള് ഇങ്ങനെ ഈ സർഗാത്മകത ഉള്ളില് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എഴുതാൻ അവസരം കിട്ടില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയോ അത് സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഈ സർഗാത്മകതയെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന ആളുകൾക്ക് പിന്നെ ഈ ഇത് പറഞ്ഞ പോലുള്ള രോഗാവസ്ഥ ചിലപ്പം സഹായിച്ചേക്കും. അവരുടെ വെറും രോഗാവസ്ഥ കൊണ്ട് ഒരാൾ എഴുത്തുകാരനാകില്ല. ഉള്ളില് നമ്മളെ മുട്ടിക്കുന്ന മറ്റുള്ള സർഗാത്മകതയുണ്ടാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എഴുത്തുകാരുണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ രചനകൾ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് വായിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കാലായിരുന്നല്ലോ. അപ്പൊ 10-12 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ കുറേയധികം പുസ്തകങ്ങൾ വായിക്കണം. കഥയും നോവലുകളാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് കഥയും നോവലുകളാണ്. കവിത വായിക്കും, പക്ഷെ എനിക്ക് കവിതകൾ കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ നോവലാണ്, കഥ നോവൽ. പിന്നെ അതിലാണ് നമ്മുടെയൊക്കെ ഒരു സമാന്തര ജീവിതം നമുക്കതിൽ കാണാം. ഓരോ നോവലും ഓരോ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് നോവലാണ്. പിന്നെ എനിക്ക് എന്നെ തന്നെ അനുകരിക്കാൻ ഭയമാണ്. ഇപ്പൊ മയ്യഴിപ്പുഴ തീരങ്ങൾ വലിയ വിജയമായല്ലോ, ഒരുപാട് പേര് വായിച്ചു. അപ്പൊ ആ ഒരു പുസ്തകം വിജയിച്ചു, അതിൻ്റെ ഒരു തണലിൽ എനിക്ക് സുഖമായിട്ട് എഴുത്തുകാരനായിട്ട് നടക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അത് പോരായിരുന്നു, ഞാൻ പുതിയ പുതിയ വഴികൾ കണ്ടെത്താം. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം, സ്വയം നവീകരിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട് നവീകരിക്കുക, അത് അത്യാവശ്യമാണ് എഴുത്തുകാർക്ക്. അല്ലെങ്കിൽ നമ്മൾ വളരില്ല. എഴുത്തുകാരെന്ന നമ്മളൊരു സ്ഥലത്തിന് തളച്ചിട്ടതുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയ്യഴിപ്പുഴ തീരങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു വിജയം, അതിന്റെ ഒരു ആഹ്ലാദം, പ്രശസ്തി, അതില് തളച്ച് ഞാൻ സ്വയം തളച്ചിടാൻ നിന്നു കൊടുത്തില്ല. അവിടുന്ന് ഞാൻ കുതറി മാറി പുതിയ പുതിയ അനുഭവങ്ങൾ, ഈ മാറ്റത്തിനുള്ള ഒരു ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അതെന്റെ ഉള്ളിലുണ്ട്. എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് മാറ്റം. ഞാൻ പറഞ്ഞല്ലോ സ്വയം അനുകരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ബോധപൂർവമായിട്ടുള്ള ശ്രമം, ബോധപൂർവത്തിലുള്ള ശ്രമം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലം പെട്ടെന്ന് എന്നെ സ്വാധീനിക്കും. അങ്ങനെ അതാണ് എൻ്റെ സ്വഭാവമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ പെരുംകുളത്ത് വന്നു വെച്ചു കുറച്ച് ദിവസം അവിടെ താമസിക്കുമ്പോൾ എനിക്ക് അത് എന്റെ നാടായിട്ട് തോന്നും. കേട്ടാ അതുപോലെ തന്നെയാണ് ആശയങ്ങളും. ഏതെങ്കിലും ഒരു ആശയങ്ങൾ പിന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ പിന്നീട് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ആശയം. അതായത് ഒരു സ്ഥിരത ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ രീതികൾ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള രചനകൾ വരുന്നത്. അത് വായനക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടത്. കാരണം ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് വായനക്കാർ. അവര് പുതിയ അനുഭവങ്ങൾ, വായനാനുഭവങ്ങൾ, അതാണ് അവര് എഴുത്തുകാരെന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പോയ കാലത്തിന്റെ ആവർത്തനങ്ങളല്ല. ഞാൻ പറഞ്ഞില്ല ഒരുപാട് അനുഭവങ്ങൾ തേടി നടക്കും പറ്റുന്ന ഒരാളാണ്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോയി പല ഭാഷക്കാരുമായിട്ട് ഇടപെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ, പിന്നെ മയ്യഴി എന്റെ ഉള്ളിലുണ്ട്, ഞാൻ മയ്യഴിക്കാരനാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ എവിടെ പോയാലും തിരിച്ചു വരാൻ ഒരു സ്ഥലം വേണം, അത് മയ്യഴിയാണ്. അവിടെ ഞാൻ തിരിച്ചെത്തും, എത്ര എത്ര ദൂരെ പോയാലും എത്ര വലിയ യാത്രകൾ നടത്തിയാലും. കാരണം ഞാൻ നിലനിൽക്കുന്നത് അവിടെയാണ്, മയ്യഴിയിലാണ്. അവിടുന്ന് ജനിച്ചു വളർന്ന നാട് അവിടുന്നല്ലേ ഞാനായത്. ഇപ്പൊ ഞാൻ മലയാളത്തിൽ എഴുതുന്നു, ആ മലയാളം പഠിച്ചത് പോലും ഞാൻ മയ്യഴിയിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് മയ്യഴി എന്നുള്ളത് അത് വിട്ടെനിക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ രണ്ടോ മൂന്നോ നോവലുകൾ മനസ്സിലുണ്ട്, അത് പല അവസ്ഥയിലാണ്, അതൊന്നും പൂർണ്ണമായിട്ട് വികസിച്ചിട്ട്. അതുപോലെ ഇപ്പം ഈ പറയുന്ന നമ്മുടെ പുസ്തകഗ്രാമം ഉണ്ടല്ലോ, അത് ഒരു പക്ഷെ എന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ഇത് എപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്കറിയില്ല, ഏതാണ് പുറത്തു വരിക എന്നറിയില്ല. പല കഥകൾ മനസ്സിലുണ്ട്, പല നോവലുകളുണ്ട്, എപ്പോഴും ഒരു ദിവസം ഒന്ന് പുറത്തു വരും. അത് പലപ്പോഴും നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ സംഭവിക്കില്ല.
1: അപ്പൊ
0: ഞാൻ ഏതെങ്കിലും ഒരു മനസ്സിലിപ്പോ ഒരു മൂന്ന് നോവലുണ്ട്, അതിൽ ഒരു നോവല് എഴുതണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചാൽ നടക്കില്ല. അത് അതിൻ്റെതായ ഒരു സമയം ഉണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പിന്നെ നമ്മള് ഈ എഴുത്ത്. ഇപ്പൊ അതിനൊരു നല്ലൊരു ഉദാഹരണം ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ, ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടിയ പോൾ ലിഞ്ച് എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരുണ്ട്, അയാള് പ്രൊഫറ്റ് സോങ് എന്നുള്ള അത്ഭുതകരമായിട്ട് ഒരു നോവൽ. അപ്പം അയാളവിടെ ഒരു ഇന്റർവ്യൂയിൽ അയാൾ പറഞ്ഞത്, കുറേ വർഷങ്ങളായിട്ട് അയാൾ ഈ നോവൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, 10-15 വർഷമായിട്ട്. പക്ഷെ അത് എഴുതിയിട്ടില്ല, അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു 10-15 വർഷമായിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു നോവൽ എഴുതാൻ വേണ്ടി വേറൊരു ചെറിയ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു. പക്ഷെ ആ നോവലിൽ എഴുതിയത് മറ്റേതാണ്, ഈ 15 വർഷമായിട്ട് മനസ്സിലുള്ളത്. അപ്പം എന്റെ ഏത് നോവൽ എഴുതാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു, ആ നോവൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇതാണ്, എഴുത്തിൽ ഒരുപാട് ആകസ്മികതകളുണ്ട്, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എഴുത്തുകാരൻ എന്താണ് എഴുതുന്നത്, എപ്പോഴാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, പക്ഷെ അതിന്റെ ഭംഗിയും അത് തന്നെയാണ്, ഈ ആകസ്മികതയാണ്. കേട്ടോ, അപ്രതീക്ഷിതമായിട്ട് ഒരു ആശയം കടന്നു വരുന്നു, അല്ലെങ്കിൽ നോവൽ കടന്നു വരുന്നു, അത് നമ്മൾ കടലാസിലേക്ക് പകർത്തുന്നു. അപ്പൊ എനിക്കും തന്നെ അതൊരു ഒരു ത്രില്ലാണ് കേട്ടോ. എനിക്ക് അറിയില്ല, എന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനെന്ന് എഴുത്തുകാരന് എനിക്കറിയില്ല കേട്ടോ. അതിലൊരുപാട് നിഗൂഢതകളുണ്ട്, എഴുത്തിന്റെ ഭംഗി അതാണ്, അതിന്റെ നിഗൂഢതകളും പിന്നെ ആകസ്മികതകളും ഒന്നും പ്രവചനാതീതമാണ് അതിന്റെ എഴുത്തിന്റെ സ്വഭാവം കേട്ടോ. അത് അങ്ങനെയാണ് എഴുത്തിന്റെ ലോകം.
2: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു കാവ്യശില്പം കേൾക്കാം.
1: ശില്പി എന്ന കാവ്യത്തിന്റെ അവതരണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
2: ഇതല്ലേ ചിത്രപുരം ഗ്രാമം?
3: അതെ, നിങ്ങൾ

തുടിക്കുന്ന തവസൃഷ്ടികൾ ശില്പി ഞാൻ കല്ലിനും കാതലാം തരുവിനും പ്രാണൻ നിറയ്ക്കുന്ന ബ്രഹ്മസമം ശൈലങ്ങൾ.

0: വിമാനമതിൽ നിറയട്ടിനി.
1: ഞങ്ങൾ ആരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തെ തരാൻ വന്ന അങ്ങ് ഞങ്ങൾക്ക് ദൈവ തുല്യമാണ്. ഇത് അങ്ങേക്ക് മതിയാകുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും

0: അങ്ങക്ക് ബുദ്ധിമുട്ടോ എന്നറിയാം.
1: ഏ സാരമില്ല,
0: ശില്പിക്കുന്ന ബുദ്ധിമുട്ടോ? നീ ഒന്ന് ഇറങ്ങിപ്പോയേ.
2: ശില്പിയോ ഇയാളോ? അപ്പോൾ ഇയാളാലേ നമുക്ക് ദൈവത്തെ തരാൻ വന്നയാള്.
0: ശില്പിയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഒന്ന് ഇറങ്ങിപ്പോയേ.
1: അത് സാരമില്ല, അയാൾ അവിടെ നിന്നോട്ടെ.
2: എന്താ കെട്ടുന്നില്ലേ?

0: നല്ല ശില്പി. ശില്പി ദൈവത്തെ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ലേ?
1: ദൈവത്തെ കാണാത്ത
0: ഒരാൾ എങ്ങനെയാ ദൈവത്തെ ഉണ്ടാക്കുന്നേ?
2: അപ്പോൾ ദൈവമല്ലല്ലേ?
1: ദൈവമാണ്, ദൈവമാകും. എന്റെ മനസ്സിലെ കണക്കൂട്ടലുകളും ഇതിൽ ചേർത്തിരിക്കുന്ന ശാസ്ത്രവും ഒരുമിച്ച് വരുമ്പോ ഈ ശില്പം പൂർത്തിയാവുക തന്നെ ചെയ്യും. കണ്ടില്ലേ?

0: എന്ത് പറ്റി ശില്പി, കൈ പിഴച്ചോ?
1: ഇല്ല ഇല്ല
0: ഇല്ലേ. അപ്പോൾ ഈ ഉളിയോ?

കേടോ, താൻ എന്താടോ ഈ കാണിക്കുന്നേ? തനിക്ക് ആ ഉളി എടുക്കണമെങ്കിൽ ഈ കാലിലെ ചങ്ങല പൊട്ടണം. ചങ്ങല, ചങ്ങല പൊട്ടണം. അതെ, ചങ്ങലകൾ പൊട്ടണം.

0: ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനകൾ.
1: എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കുന്നില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പിലും പലതും ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടണ കണ്ടത് എന്താ ഇങ്ങനെ ഓരോന്ന് കെട്ടിയിരിക്കുന്നത്? ഓരോന്ന് അവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്? എന്തായത്? ഇതെന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ അവരുടെ ഇഷ്ടം, ചിലരുടെ ഇഷ്ടത്തിന്, അവരുടെ മനോഗുണത്തിനനുസരിച്ചാണ് ആ ആഭരണങ്ങൾ ധരിക്കുക.

അര്യൻ എന്ത് ഹേതുവായിട്ട് മീൻപാസയെ ചെയ്യുന്നു അല്ലേ? രഥൻ അങ്ങ് ഈ മഹർഷിയോട് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താ? ആ മഹർഷി ആ താടക ഇങ്ങനെ വരണ കണ്ടു. ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വില്ലന്മാരെ ആ ഞാനമ്മ പിടിച്ച് വലിച്ച ഗുരുലോഹു. ആ ചെറുഞ്ഞാനിന്റെ ശബ്ദം കാടെന്നല്ല ലോകം മുഴുവൻ കിട്ടുകിട്ടെന്നെ പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനമ്മ പൊക്കൊണ്ടത്. ഈ ഞാനിന്റെ ജ്ഞാനം കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിൻ്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടെ നിന്ന് ഒന്ന് അതിഭയങ്കരമായിട്ട് ശബ്ദവും പുറപ്പെടുത്തുകൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുവല്ലോ. ആ രാക്ഷതിയുടെ വരവ് ഇങ്ങനെ കണ്ടപ്പോ മഹർഷി രാമാഹ ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവളുടെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവൻ അല്ലേ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കണത്. ഇതെന്താ അവിടെ നിന്ന് ഇങ്ങനെ കൽപ്പിക്കണത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്? ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ട അവളല്ല ഇവള്, ഇവള് അങ്ങനെ ദയ്യെന്ന് വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായുള്ള പ്രവൃത്തികള് ചെയ്തിട്ടുള്ളവളാണ് ഇവള്. ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് വൃത്തിയില്ലാതെ കണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവളോട് കരുണയായിട്ടൊന്ന് വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെ ഇടും. ഇത് രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കണ സമയത്ത് ലക്ഷ്മണൻ രണ്ടും കേട്ടു, ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട്, മഹർഷി പറയണതും കേൾക്കുന്നുണ്ട്. രണ്ടും ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണെന്ന്, മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരവുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ നിന്ന് കണക്കാക്കില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയണത്. രണ്ടുപേര് പറയണത് ന്യായ, പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല. അവൾ അടുക്കളിക്ക് അവിടെ എത്താറായി, എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായിട്ടുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല. തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് നിന്ന് പറഞ്ഞു അല്ലേ രക്ഷൻ ആര്യാഖൻ, അങ്ങെന്താ ഇങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കണത്? അങ്ങനെയുള്ള അവസരമാണോ അപ്പോ എന്താണ് കൗശികേ അഭി അനുശാസീ, കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയാണല്ലോ അങ്ങോട് പറയണത്, രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ്, അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിന് സംശയിക്കണം? എന്തിനാ എന്താ ആലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി, കൗശികേ കൗശികൻ എന്നാണ് പറയുന്നത്. കുശികഗോത്രത്തെങ്കിൽ ജനിച്ച് ഒരാള് തപസ് ചെയ്ത് കുശീശ്വരനായിരിക്കുന്നു, തപസ് കൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കിൽ എന്തിനാ

విద్యను చేస్తున్నాడు ఇకను ఏ ప్రతిబంధం రెండు ఆవశ్యం లేదా ఇవడే నిగ్రహించే వెళ్ళు అదాన అవుడు జక్షన్ అవుడన్న శరం ప్రయోగించ ఇవడే నిగ్రహించు ഇന്ന് ലക്ഷ്മണൻ തൻ്റെ അഭിപ്രായം അനുഭവിച്ചു അത്ര ആയപ്പോഴേക്കും രാക്ഷസി അടുക്കളയ്ക്ക് എത്തുകയായിരുന്നു മറ്റേ അകലെയാണ് ആദ്യം കണ്ടത് അതിവേഗതയിലാണ് വന്നത് ആ അവിടെ വരവ് ഇങ്ങനെ കണ്ടു ഭഗവാൻ എങ്ങനെയാണെന്നാണ് ശ്രീദൈക ഭുജയട്ടിമാകാം ശ്രോണി ലംബി

0: ராகவன் அவளே பகவான் ശ്രീരാമചന്ദ്രன் ആ രാക്ഷസിയെ കണ്ടു താടകെ കണ്ടു. നീ കണ്ടു എന്ന് പറയാൻ കാരണം എന്നാണ് ഇങ്ങനെ ആ വരവ് ഇങ്ങനെ കണ്ടു. ഇതുവരെ കാണാനല്ല, കുറെ മുമ്പ് തന്നെ കണ്ടു, ഇപ്പൊ കാണാൻ മാറ്റണ്ട്. എന്താ ആഗതാം തമ്പിലോക്കിയ ആഗത അടുക്കലേക്ക് എത്തി നേരെ ഇങ്ങനെ വരിക, തന്റെ നേരെ വരണു. ആ വരവ് കണ്ടു. എന്താ മകരണ്ടി എന്താ പറഞ്ഞത്? ഇവിടെ ഒരു സ്ത്രീ എന്ന് കണക്കാക്കണ്ട, അവിടെ അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ ദയ വിചാരിക്കരുത് എന്നാണ് മകരണ്ടി പറഞ്ഞിരിക്കണത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി അടുക്കലേക്ക് ആ വരവ് ഇങ്ങനെ കണ്ടപ്പോ മകരണ്ടി പറയേണ്ടത് പരമാർത്ഥമാണല്ലോ, ഇവിടെ സാധാരണ സ്ത്രീകളെ പോലെ കണക്കാക്കേണ്ടവളല്ല. ശ്രോണിലംബി പുരുഷാന്തരമേഖലം, ശ്രോണിലംബി പുരുഷാന്തരമേഖലയാണ്. ശ്രോണിയെങ്കിൽ ലംബികളായിട്ടുള്ള പുരുഷാന്തര മേഖലകളോടുകൂടിയവളാണ്. അരക്കെട്ടിൽ തന്നെ തൂക്കി കിടക്കുന്നുണ്ട്. എന്താ പുരുഷന്മാരുടെ കുടൽമാലകൾ അരയിൽ അലങ്കാരമായിട്ട് ഇങ്ങനെ ധരിക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ ഉറപ്പിക്കാം അവരുടെ പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളത്. എന്താ അവൾക്ക് അലങ്കാരമായിട്ട് ധരിക്കാൻ തോന്നിയത് കുടൽമാലയാണ്. അപ്പൊ എത്രത്തോളം മനസ്സിന്റെ കാഠിന്യം ഉണ്ടോ വിചാരിച്ചൂട, എന്തിനു ഈ അലങ്കാരം ഓരോന്ന് ധരിക്കണില്ലേ, കഴുത്തിലും കാതിലും കയ്യുമ്പലും കാലുമ്പലും പലർക്കും ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ. അങ്ങനെ ഓരോരുത്തർ കാട്ടിച്ചാലും കാട്ടണ കണ്ടത്, എന്താ ഇങ്ങനെ ഓരോന്ന് കെട്ടിയിരിക്കണത്, ഓരോന്ന് അവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടോ, എന്താ ഇത്, എന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ. അതെന്താ അവരുടെ ഇഷ്ടം.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

വയലാർ രാമവർമ്മയുടെ ദാർശനികവും പ്രണയപരവുമായ കവിതകളിൽ ഏറ്റവും ഉദാത്തമായ സ്ഥാനമാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരമെന്ന ഗാനത്തിനുള്ളത്. ഭൂമി എന്ന സൗന്ദര്യത്തെയും പ്രണയത്തെയും തീവ്രമായി സ്നേഹിക്കുകയും ഇവിടെ തന്നെ പുനർജനിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കവിയുടെ ആത്മീയമായ അഭിലാഷമാണ് ഈ ഗാനം. ഭൂമിയോടുള്ള മനുഷ്യന്റെ നിത്യമായ ബന്ധത്തെയാണ് ഈ ഗാനം ആഘോഷിക്കുന്നത്. ഗാനത്തിന്റെ തുടക്കം തന്നെ ഭൂമിയെക്കുറിച്ചുള്ള കവിയുടെ അപാരമായ പ്രണയം വെളിപ്പെടുത്തുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി. ഭൂമിയൊരു സങ്കേതമാണ്, ചന്ദ്രകളഭം പൂശിയുറങ്ങുന്ന തീരമാണിത്. ഇവിടെ ശാന്തതയും സൗന്ദര്യവുമുണ്ട്. ആകാശത്ത് ഇന്ദ്രധനുസിന്റെ തൂവലുകൾ പൊഴിയുന്നത്ര മനോഹരമാണ് ഈ ഇടം. ഈ മനോഹരമായ ഭൂമിയിൽ തനിക്ക് ഇനിയൊരു ജന്മം കൂടി നൽകുമോ എന്ന അഭ്യർത്ഥന ജീവിതത്തെയും പ്രകൃതിയെയും എത്രത്തോളം കവി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകളെ തിരുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ ഭൂമിയുടെ അതുല്യതയെ സ്ഥാപിച്ചുകൊണ്ട് കവി പ്രപഞ്ചത്തോടും ഭൂമിയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ മരാളങ്ങളുണ്ടോ? ഈ ഭൂമിയാണ് നിത്യഹരിതമായത്. ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് മാനസ സരസുകൾ, സ്വപ്നങ്ങൾ, പൂക്കൾ, സ്വർണവർണ്ണമുള്ള അരയന്നങ്ങൾ എന്നിവയുള്ളത്? പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരവും ജീവിതം സാധ്യമാക്കുന്നതുമായ ഏക ഇടം ഈ ഭൂമിയാണെന്ന് കവി സ്ഥാപിക്കുന്നു. ഭൂമിയെ വസുന്ധരയെന്ന്, അതായത് സമ്പത്ത് ധരിക്കുന്നവളെന്ന് രണ്ടു തവണ അഭിസംബോധന ചെയ്യുന്നത് കവിയുടെ ആഴമായ സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും സൂചിപ്പിക്കുന്നു. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ജീവിതം എത്ര സുന്ദരമായാലും ആർക്കും പൂർണ്ണമായി മതിവരുന്നില്ല എന്ന സത്യമാണ് ഈ ചോദ്യം. ഈ ഭൂമിയിൽ മതിയാകും വരെ ആരും ജീവിച്ചു മരിക്കുന്നില്ല. എല്ലാവർക്കും ഇനിയും ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവ ഗീതമുണ്ടോ? ഭൂമി വർണ്ണ സുരഭിയാണ്. ഈ ഭൂമിയിലല്ലാതെ മറ്റെവിടെയാണ് പ്രണയിക്കുന്ന ഹൃദയങ്ങളുള്ളത്? പ്രണയത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഭൂമിയിലുണ്ട്. സന്ധ്യയും ചന്ദ്രി

ഗീതയും ഗന്ധർവ ഗീതവുമെല്ലാം. പ്രണയം സാധ്യമാകുന്ന ഒരേ ഒരു വേദി ഈ ഭൂമി മാത്രമാണ്. കൊതിതീരം വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ജീവിതം മതിയാകാത്തതുപോലെ തന്നെ പ്രണയിച്ചു മതിയായവരും ഈ ഭൂമിയിലില്ല. പ്രണയമെന്നത് അനന്തമായ ഒരു അനുഭവമാണ്. അതിന്റെ തീവ്രത കാരണം ഓരോ പ്രണയിതാവും ഇവിടെ തന്നെ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന ഗാനം ഭൗമിക സ്നേഹത്തെ ആത്മീയമായ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നു. കവിത ഇവിടെ പ്രകൃതിയെയും പ്രണയത്തെയും ജീവിതത്തെയും ഒന്നായി കാണുന്നു. ഭൂമിയുടെ സൗന്ദര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ആധാരം. ഭൂമിയാണ് സ്വർഗമെന്നും ഇവിടെ ജീവിക്കുക എന്നത് തന്നെയാണ് പരമമായ അനുഗ്രഹമെന്നും വയലാർ പ്രഖ്യാപിക്കുന്നു. മോക്ഷമെന്നത് മറ്റെവിടെയോ തേടേണ്ട ഒന്നല്ല, മറിച്ച് ഈ ഭൂമിയിൽ തന്നെ കൂടുതൽ ജന്മങ്ങൾ ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ ഗാനം മലയാള കവിതയിലെ ഭൂമി സ്നേഹത്തിന്റെയും അനശ്വരമായ പ്രണയത്തിന്റെയും ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയായി നിലനിൽക്കുന്നു.

0: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: പെണ്ണെഴുത്തിൽ ഇന്ന് മിനി കവിതകളിലെ മൊഴിയഴക്, മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ തിരുമല ശിവൻകുട്ടി എഴുതിയ കുറിപ്പ്. മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകളിൽ അർത്ഥവ്യാപ്തിയും മൊഴിയഴകുമുള്ള 401 കുറും കവിതകൾ ഉൾച്ചേർത്തിരിക്കുന്നു. ഈ കൃതിക്ക് ഹ്രസ്വവും അർത്ഥസമ്പുഷ്ടവുമായ കാവ്യ പ്രവേശികയാൽ അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. മിനി ഗോപിനാഥിന്റെ കുറും കവിതയ്ക്ക് കുന്നിമണിയുടെ അഴകും മഞ്ചാടിക്കുരുവിന്റെ മനോഹാരിതയും ഉണ്ട്. വിപുലമായ ആശയപ്രപഞ്ചം സമ്മാനിക്കുന്ന ലഘുകവിതകൾ, ഒരു വിത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാവൃക്ഷം പോലെ, ഒരു ജലബിന്ദുവിൽ രൂപം കൊള്ളുന്ന മഹാസാഗരം പോലെ, സപ്തവർണ്ണങ്ങളുടെ മാരിവില്ലും സപ്തസ്വരങ്ങളുടെ സംഗീതവും ഓരോ രചനയിലും വായനക്കാരന് അനുഭവപ്പെടും. ചെറിയവ കാഴ്ചയിൽ മനോഹരമാണ്. ഒട്ടകപ്പക്ഷിയെ കാണുന്നതിനേക്കാൾ സൗന്ദര്യം അടയ്ക്കാക്കുരുവിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ മാനസികാവസ്ഥയിലാണ്. മിനിയുടെ ചെറുകവിതകളിൽ സ്ത്രീപക്ഷം, രാഷ്ട്രീയം, ജീവിതം, പ്രണയം, സാമൂഹികം, ഭാഷയുടെ പദചേർച്ചയിലുണ്ടാകുന്ന വിസ്മയം എന്നിവ പ്രത്യക്ഷീഭവിക്കുന്നു. പല കവിതകളും തത്വചിന്തയും ദാർശനികതയും കൊണ്ട് ഉജ്ജ്വലമാകുന്നു. അവ ജീവിതത്തിന്റെ ചൂടും ചൂരും പകർന്നു തരുന്നവയുമാണ്. ചില കവിതകളെടുത്ത് ഉദാഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ച് ചിന്തകൾക്ക് തീ കൊടുക്കുകയാണ് ഈ കവിയോടും അവരുടെ രചനകളോടും നമുക്ക് ചെയ്യാനുള്ളത്. 3-3 അക്ഷരങ്ങൾ, 3-3 വാക്കുകൾ, ഇവയിലൂടൊരു യാത്ര, ജനനം, ജീവിതം, മരണം, 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതാവസ്ഥകൾ, ഏറെ ചിന്തിക്കാൻ വക നൽകുന്ന കവിതയാണ്. പെൺമയുടെ സ്വരം ഉച്ചത്തിൽ മുഴക്കുമ്പോഴും ആൺമയെ നിഷേധിക്കുന്നില്ല കവി. ആണിനു വേണ്ടത് നട്ടല്ലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെട്ടത്തും മറയത്തും പെണ്ണിനു പെൺമയും നട്ടല്ലാണിന്നും നന്ന്. പെണ്ണിന്റെ സാമൂഹിക അവസ്ഥ ഇന്നും പരിതാപകരമാണെന്ന് പല കവിതകളിലും സൂചന നൽകുന്നു കവി. പദങ്ങളുടെ ചേർച്ചയിലുണ്ടാകുന്ന നക്ഷത്ര ശോഭ ചില കവിതകളിൽ വേറിട്ട് കാണുന്നു. അർത്ഥവ്യതിയാനങ്ങളുടെ സൂചന വാക്കുകളുടെ മാസ്മരിക ഭാവമായി ചിത്രീകരിക്കുന്ന കവിതകളും ധാരാളം. കണ്ണീരുപ്പിന്റെ രുചിഭേദത്തിൽ അലിയുമ്പോഴും കടലാഴത്തിലെ മഴവില്ല് ദർശിക്കുന്ന മിനി ഗോപിനാഥിന് കാവ്യലോകത്ത് ഒരിടമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മിനി കവിതാ പുസ്തകം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ.
1: 1983 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ONV-ക്കായിരുന്നു. ആദാമിന്റെ ഭാര്യയല്ല്, പരസ്പരം എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. പരസ്പരം എന്ന ചിത്രത്തിലെ പാട്ട്, സംഗീതം MB ശ്രീനിവാസൻ. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം.

1983 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്യാമിനായിരുന്നു. ആരൂഢം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് കാവാലം നാരായണ പണിക്കറായിരുന്നു. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം.

1983 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. നിരവധി ചിത്രങ്ങളിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനം, സംഗീതം നിർവഹിച്ചത് ജെറി അമൽദേവ്. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ഫാം ഫെസ്റ്റിലെ സർക്കാർ, അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി നിർവഹിച്ചു. തെങ്ങിലെ കോമ്പുചിയൽ നിയന്ത്രണത്തിനുപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപീത് കേക്കുകൾ കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ് മാനേജരെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മാനേജ്മെന്റിലുള്ള ഡിഗ്രി പാസ്സായിരിക്കണം. കൂടാതെ ഈ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുണ്ടായിരിക്കണം. 35-50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം 26/9/2026 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് TC 30/697 പേട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712468585 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04752477 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സെപ്റ്റംബർ 11 സൗജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൗജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04942962296 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപേ വിരകം പരികിടുവായ ആയർദ്ധം മായ നീവ ആയർദ്ധം മായ നീവ

0: ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ബോറോൺ, സിങ്ക് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ മഹാവിസ്മയങ്ങളിലൊന്നാണ് ഒരു കൊച്ചു വിത്ത് മുളച്ചുപൊന്തി പച്ചപ്പാർന്ന വൻവൃക്ഷമായി മാറി പൂത്തുലഞ്ഞ് കായ്ക്കുന്ന പ്രക്രിയ. ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്ന ഈ വളർച്ചയ്ക്ക് പിന്നിൽ സസ്യശരീരത്തിനുള്ളിൽ അത്യന്തം സങ്കീർണവും എന്നാൽ അതിസൂക്ഷ്മവുമായ നിരവധി രാസപ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ നാം സാധാരണയായി നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വലിയ വളപ്രയോഗങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന എന്നാൽ സസ്യജീവിതത്തിന്റെ ആധാരമായി നിലകൊള്ളുന്ന രണ്ട് കൊച്ചുനാമങ്ങളാണ് ബോറോണും സിങ്കും. ശാസ്ത്രലോകം ഇവയെ സൂക്ഷ്മമൂലകങ്ങൾ അഥവാ മൈക്രോന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അളവിൽ വളരെ തുച്ഛമായി മാത്രം ആവശ്യമായ ഇവ ചെടിയുടെ ആന്തരിക ഘടനയിലും ബാഹ്യമായ വിളവിലും വരുത്തുന്ന മാറ്റങ്ങൾ അതിപ്രധാനമാണ്. കർഷകന്റെ കണ്ണിൽപ്പെടാത്തത്ര ചെറിയ അളവിലാണ് ഇവയുടെ സാന്നിധ്യമെങ്കിലും മണ്ണിൽ ഇവയുടെ അപര്യാപ്തത ഉണ്ടായാൽ അത് ചെടിയുടെ ആരോഗ്യത്തെയും കർഷകന്റെ അധ്വാനഫലമായ വിളവിനെയും ഒന്നുപോലെ തകിടം മറിക്കാൻ പോന്നതാണ്. വലിയ വളങ്ങൾ മാത്രം മണ്ണിലിട്ടതുകൊണ്ട് കൃഷി വിജയകരമാകില്ലെന്ന വലിയ സത്യവും ഈ കൊച്ചു ഘടകങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുമ്പോഴാണ് യഥാർത്ഥ കൃഷിജ്ഞാനം പൂർണ്ണമാകുന്നത് എന്ന തിരിച്ചറിവും ഏതൊരു കർഷകനും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സസ്യവളർച്ചയുടെ സുസ്ഥിരമായ അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു ദിവ്യ ഘടകമാണ് ബോറോൺ. ചെടിയുടെ കോശവിഭജനത്തെയും പുതിയ കോശങ്ങളുടെ രൂപീകരണത്തെയും നിയന്ത്രിക്കുന്നതിൽ ബോറോണിന് സമാനതകളില്ലാത്ത പങ്കുണ്ട്. ചെടികളിൽ പുതിയ ശാഖകളും തളിരിലകളും രൂപപ്പെടുന്നതിനും പൂമൊട്ടുകൾ വിരിഞ്ഞ് മനോഹരമായ പുഷ്പങ്ങളായി മാറുന്നതിനും ബോറോണിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. സസ്യജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായ പരാഗണം സുഗമമായി നടക്കുന്നതിനും പൂമ്പൊടികളുടെ വളർച്ചയ്ക്കും ഈ മൂലകം പശ്ചാത്തലത്തിലിരുന്ന് പ്രവർത്തിക്കുന്നു. കൃഷിയിടങ്ങളിൽ പലപ്പോഴും കർഷകർ ഉന്നയിക്കുന്ന വലിയൊരു പരാതിയാണ് പൂകൊഴിച്ചിൽ. വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കായികളാകാതെ അകാലത്തിൽ കൊഴിഞ്ഞു വീഴുന്നതിന് പിന്നിലെ പ്രധാന വില്ലൻ മണ്ണിലെ ബോറോണിന്റെ കുറവാണ്. ബോറോൺ കൃത്യമായ അളവിൽ സസ്യങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ പൂക്കൾ പൂർണമായും ഫലങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുകയും വിളവെടുക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ആകൃതിയും കട്ടിയും ഗുണമേന്മയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പഴങ്ങൾ വിണ്ടുകീറുന്നതും ഉള്ളിൽ പൊള്ളയാകുന്നതും തടഞ്ഞ് അവയ്ക്ക് വിപണിയിൽ മികച്ച മൂല്യം നേടിക്കൊടുക്കാൻ ബോറോൺ അദൃശ്യമായി സഹായിക്കുന്നു. ബോറോൺ പൂവിനെയും ഫലത്തെയും സംരക്ഷിച്ചു നിർത്തുമ്പോൾ ചെടിയുടെ ശരീരത്തിനുള്ളിലെ സമഗ്രമായ ജീവക്രിയകളെയും ഹോർമോൺ ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കുന്ന മറ്റൊരു മഹാശക്തിയാണ് സിങ്ക്. സസ്യങ്ങളുടെ ഹരിതകം നിലനിർത്തുന്നതിലും പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ഊർജ്ജസ്വലമാക്കുന്നതിലും സിങ്കിന് വലിയ പങ്കുണ്ട്. ഇലകൾക്ക് കടും പച്ച നിറവും ആരോഗ്യവും നൽകാൻ ഈ മൂലകം അത്യാവശ്യമാണ്. സിങ്ക് കൃത്യമായ അളവിൽ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ ചെടികളിൽ വളർച്ചാ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും പുതിയ മുളകൾ അതിവേഗം പുറത്തുവരികയും ചെയ്യുന്നു. ഇലകൾ നല്ല വലിപ്പത്തോടെ വിരിഞ്ഞു നിൽക്കുന്നതിനും പ്രകൃതിയിലെ പ്രതികൂല കാലാവസ്ഥകളോടും കീടങ്ങളോടും പൊരുതി നിൽക്കാനുള്ള രോഗപ്രതിരോധ ശേഷി ചെടിക്ക് കൈവരുന്നതിനും സിങ്ക് കാവലായി നിൽക്കുന്നു. നേരെ മറിച്ച് മണ്ണിൽ സിങ്കിന്റെ അളവ് കുറയുമ്പോൾ ചെടിയുടെ വളർച്ച പാടെ മുരടിക്കുകയും ഇലകൾ വിരിയാതെ ചെറുതായി ചുരുണ്ടുപോകുന്ന ലിറ്റിൽ ലീഫ് എന്ന അവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇലകൾ മഞ്ഞ നിറം ബാധിച്ച് വെളുത്തുപോകുന്നതിനും ഇത് കാരണമാകുന്നു. അതിനാൽ കരുത്തുറ്റ തണ്ടുകളോടുകൂടിയ ശക്തമായ ഒരു സസ്യഘടനയ്ക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം സിങ്ക് തന്നെയാണ്. ബോറോൺ സസ്യങ്ങളുടെ വംശവർദ്ധനവിനും ഫലപ്രാപ്തിക്കും വഴിതുറക്കുമ്പോൾ സിങ്ക് ചെടിയുടെ ആപാദചൂടമുള്ള വളർച്ചയെയും ജീവസുറ്റ ആരോഗ്യത്തെയും കാത്തുസൂക്ഷിക്കുന്നു. ഈ രണ്ട് സൂക്ഷ്മ മൂലകങ്ങളും ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു സസ്യം അതിന്റെ പൂർണ്ണമായ സാധ്യതകളെ പുറത്തെടുത്ത് സമൃദ്ധമായ വിളവ് നൽകുകയുള്ളൂ. ബാഹ്യമായ വലിയ ഘടകങ്ങളെ മാത്രം ശ്രദ്ധിക്കുകയും ആന്തരികമായ സൂക്ഷ്മ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യന്റെ പൊതു സ്വഭാവത്തിന് കൃഷി നൽകുന്ന വലിയൊരു തിരുത്തലാണിത്. അളവിലല്ല, കൃത്യതയിലാണ് പ്രകൃതിയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഈ കൊച്ചു ഘടകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണറിഞ്ഞ് ചെടിയുടെ ആന്തരിക ആവശ്യങ്ങളെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ് രാസവളങ്ങളുടെ അതിപ്രസരമില്ലാതെ ഇത്തരം ജീവൽ പ്രധാനമായ മൂലകങ്ങൾ കൃത്യസമയത്ത് നൽകാൻ കർഷകൻ തയ്യാറാവണം. അങ്ങനെയുള്ള ശാസ്ത്രീയവും പ്രകൃതി സൗഹൃദവുമായ പരിചരണത്തിലൂടെ മാത്രമേ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും വരും തലമുറകൾക്കായി കൃഷിയെ നഷ്ടമില്ലാത്ത ആത്മാഭിമാനമുള്ള ഒരു പുണ്യകർമ്മമാക്കി മാറ്റി തീർക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.
1: അവതരണം ഷാൽമ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിതിളമിഴികളിലങ്ങി

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം എന്ന ഈ പരിപാടിയിൽ ഇന്ന് അഷ്ടമുടിക്കായൽ, എട്ട് ശാഖകളിൽ പൂത്ത കായൽ കവിത. യാത്രകൾ ചിലപ്പോൾ നമ്മെ എത്തിക്കുന്നത് പ്രകൃതിയുടെ അത്ഭുത ലോകത്തേക്കാണ്, ഭൂമിക്ക് പ്രകൃതി നൽകിയ വരദാനങ്ങളിലേക്ക്. ഇന്ന് നമ്മുടെ യാത്ര കേരളത്തിന്റെ മനോഹരമായ ജലകവാടത്തിലേക്ക്, കൊല്ലം ജില്ലയുടെ പ്രാണവായുവിലേക്ക്, അഷ്ടമുടി കായലിലേക്ക്. വേമ്പനാടിന് ശേഷം കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഈ ജലപ്പരപ്പ് വെറുമൊരു കായലല്ല, എട്ട് കൈവഴികളിലായി പിരിഞ്ഞ് ഒരു ഭീമാകാരമായ പനയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു എട്ടുകാലിയുടെ കരങ്ങൾ പോലെ ഈ പ്രദേശം കൊല്ലത്തിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും പുണർന്നു നിൽക്കുന്നു. അഷ്ടമെന്നാൽ എട്ട്, മുടിയെന്നാൽ ശാഖകൾ. ഈ എട്ടു ശാഖകളിൽ പൂത്തുലഞ്ഞ കാലം കവിത എഴുതിയ ജലപ്പരപ്പിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ സഞ്ചാരം. അഷ്ടമുടി കായലിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ രൂപമാണ്. എട്ട് ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നതിലൂടെ ഈ കായൽ ഒരു വലിയ ജലനൃത്തം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഓരോ കൈവഴിയും ഓരോ ഗ്രാമത്തിന്റെ ജീവനാടിയാണ്. കണ്ടച്ചിറ കായലും കല്ലടയാർ ഒഴുകിയെത്തുന്ന കൈവഴിയും മറ്റ് ശാഖകളുമെല്ലാം ചേർന്ന് ഈ കായലിനെ ഒരു സങ്കീർണമായ നീർത്തട ആവാസ വ്യവസ്ഥയാക്കി മാറ്റുന്നു. കല്ലടയാറാണ് ഈ കായലിന്റെ പ്രധാന പോഷക നദി. ശുദ്ധജലവും ഉപ്പുവെള്ളവും കൂടിച്ചേരുന്ന ഈ പ്രദേശം അതുകൊണ്ട് തന്നെ മത്സ്യസമ്പത്തിനാലും സമൃദ്ധമാണ്. കേരളത്തിന്റെ സ്വന്തം കരിമീൻ ഇവിടെ സുലഭമാണ്. മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും വലകളും ഈ കായൽ കാഴ്ചകളിൽ എന്നും കാണാം. പുഴയൊഴുകിച്ചേർന്ന് കടലിൽ ലയിക്കുന്ന ഈ ഭൂപ്രകൃതിയാണ് ഇതിനെ കേരളത്തിന്റെ കായൽ കവാടം എന്ന് വിശേഷിപ്പിച്ചത്. ആലപ്പുഴയിലേക്കുള്ള പ്രസിദ്ധമായ 8 മണിക്കൂർ ബോട്ട് യാത്ര ആരംഭിക്കുന്നത് ഈ കൊല്ലം തീരത്ത് നിന്നാണ്. കായലിലൂടെയുള്ള ആ യാത്ര വെറുമൊരു സഞ്ചാരമല്ല, കേരളീയ ഗ്രാമജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്കുള്ള കവാടം തുറക്കൽ കൂടിയാണ്. മറ്റൊരു കായലിലും കാണാത്തത്ര ശാന്തത അഷ്ടമുടി കായലിനുണ്ട്. ഇവിടെ തിരക്കിട്ട കാഴ്ചകളില്ല, പകരം പ്രകൃതിയുടെ താളത്തിനൊത്തുള്ള ഒരു മെല്ലെ പോക്കാണ്. കായലിന്റെ സൗന്ദര്യം പോലെ തന്നെ പ്രൗഢമാണ് കൊല്ലത്തിന്റെ ചരിത്രവും. അഷ്ടമുടി കായൽ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ തുറമുഖങ്ങളിലൊന്ന് നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ലോകസഞ്ചാരികളായിരുന്ന മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത എന്നിവർ കൊല്ലത്തെക്കുറിച്ച് അവരുടെ യാത്രാ വിവരണങ്ങളിൽ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി, ഏലം എന്നിവയുടെ കച്ചവടത്തിനായി യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം ഇവിടെയെത്തി. ഈ കായൽ തീരങ്ങൾ കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രമായി വളർന്നു. അഷ്ടമുടി കായലിലൂടെയായിരുന്നു ഉൾനാടുകളിലേക്ക് ചരക്കുകൾ എത്തിച്ചിരുന്നത്. ഈ ജലപാതകൾ കച്ചവടത്തിന്റെ ധമനികളായിരുന്നു. കൊല്ലത്തെ പ്രശസ്തമായ തങ്കശ്ശേരി ലൈറ്റ് ഹൌസ് ഈ കായൽ പശ്ചാത്തലത്തിൽ നോക്കി കപ്പലുകൾക്ക് വഴികാട്ടിയായി ഇന്നും നിലകൊള്ളുന്നു. ആ നാവിക ചരിത്രത്തിന്റെ ഓർമ്മകളും പേറിയാണ് അഷ്ടമുടിയുടെ ഓളങ്ങൾ ഒഴുകുന്നത്. ഈ തീരങ്ങളിൽ ജീവിച്ച കവികളും എഴുത്തുകാരും അഷ്ടമുടിയെ തങ്ങളുടെ സൃഷ്ടികളിലേക്ക് ആവാഹിച്ചു. തിരുനല്ലൂർ കരുണാകരനെ പോലുള്ള കവികൾക്ക് ഈ കായൽ വെറുമൊരു പശ്ചാത്തലമായിരുന്നില്ല, അതൊരു കാവ്യ സംസ്കാരമായിരുന്നു. അവരുടെ വരികളിൽ കായലിലെ കാറ്റും തോണിപ്പാട്ടും തൊഴിലാളികളുടെ ജീവിതവും അലിഞ്ഞുകിടന്നു. അഷ്ടമുടി കായൽ പ്രകൃതിയുടെ ഒരു വിസ്മയ കാഴ്ച മാത്രമല്ല, അതൊരു ജൈവ വൈവിധ്യ കലവറ കൂടിയാണ്. ഈ കായലിന്റെ തീരത്തോട് ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകൾ നിരവധിയിനം ദേശാടന പക്ഷികൾക്ക് അഭയസ്ഥാനം നൽകുന്നു. നീർക്കാക്കകൾ, നീർക്കോഴികൾ, മീൻകൊത്തി പക്ഷികൾ, അങ്ങനെ എന്തൊക്കെ തരം പക്ഷികൾ, ഇവയെല്ലാം അഷ്ടമുടിയുടെ ജലസമ്പത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. നേരം പുലരുമ്പോൾ കായലിനു മുകളിലൂടെ പറന്നുയരുന്ന പക്ഷിക്കൂട്ടങ്ങളെ നോക്കി യാത്ര ചെയ്യുന്നത് ഒരു അവിസ്മരണീയ കാഴ്ചയാണ്. അലങ്കരിച്ച ഹൌസ് ബോട്ടുകൾ അഥവാ കെട്ടുവള്ളങ്ങൾ ഇന്ന് അഷ്ടമുടി കായലിലെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഈ കായലിലൂടെയുള്ള ഹൌസ് ബോട്ട് യാത്ര ആലപ്പുഴയുടെ തിരക്കുകളിൽ നിന്നു മാറി ശാന്തവും സ്വസ്ഥവുമായ ഒരനുഭവം നൽകുന്നു. കായലിന്റെ നടുവിലെ ദ്വീപുകളിലെ ഗ്രാമങ്ങളിലൂടെ, തെങ്ങൻ തോപ്പുകളിലൂടെ പരമ്പരാഗതമായ മത്സ്യബന്ധന രീതികൾ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആ യാത്ര, അത് ആത്മാവിനുള്ള ചികിത്സയാണ്. ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ കല്ലടയാറും അഷ്ടമുടി കായലും ഒന്നിക്കുന്നിടത്താണ് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. കായലിന്റെയും പുഴയുടെയും സൗന്ദര്യം ഒരുപോലെ ഒത്തുചേരുന്ന ആ തുരുത്തിലെ കനാലുകളിലൂടെയുള്ള കാനോയിങ് എന്നുവെച്ചാൽ ചെറുതോണിയാത്ര
ഒരു മാന്ത്രിക അനുഭവമാണ്. അഷ്ടമുടിയുടെ 8 ശാഖകൾ കൊല്ലം ജില്ലയുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഓരോ ഗ്രാമങ്ങളും. അഷ്ടമുടിക്കായൽ വെറുമൊരു ജലാശയമല്ല, അത് കൊല്ലത്തിന്റെ തനിമയാണ്, സമാധാനമാണ്, ചരിത്രമാണ്, സംസ്കാരമാണ്. 8 കൈവഴികളിലൂടെ അത് മനുഷ്യന്റെ മനസ്സിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ദുഃഖത്തിന്റെ ഉപ്പും സന്തോഷത്തിന്റെ തെളിമയും അത് സ്വന്തം ഓളങ്ങളിൽ ഏറ്റുവാങ്ങുന്നു. തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി ശാന്തമായിരിക്കാൻ കൊതിക്കുന്നവർക്ക് അഷ്ടമുടി ഒരു ധ്യാന കേന്ദ്രമാണ്. ഇവിടെ വന്ന് കായലിന്റെ കരയിലിരുന്ന് നിങ്ങൾ കണ്ണടച്ചാൽ കാറ്റിന്റെ കൈകളിൽ കൊടുത്ത് കായൽ മൂളുന്ന ഈ ഈണം നിങ്ങൾക്ക് കേൾക്കാം. ജീവിതത്തിന്റെ എല്ലാ കലിയിളക്കങ്ങളും ഇവിടെ അടങ്ങുന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം. അതെ, ഈ യാത്ര എനിക്കിഷ്ടമാണ്. കാരണം ഈ യാത്ര ചെന്നെത്തിയത് പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യന്റെ ചരിത്രവും സംഗമിക്കുന്ന അഷ്ടമുടിക്കായലിന്റെ ഹൃദയത്തിലേക്കാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഒരു കുട്ടിയുടെ തലച്ചോർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കെട്ടിടം പടിയുന്നത് പോലെ ഓരോ ദിവസത്തെ അനുഭവങ്ങളും ഓരോ നിമിഷത്തെ വൈകാരിക പ്രതികരണങ്ങളുമാണ് കുട്ടിയുടെ തലച്ചോറിലെ ന്യൂറൽ വയറിങ്ങിനെ രൂപപ്പെടുത്തുന്നത്. ഈ പ്രക്രിയയിൽ വീടിന്റെ അന്തരീക്ഷത്തിന്, പ്രത്യേകിച്ച് അവിടെ നിലനിൽക്കുന്ന ശാന്തതയ്ക്കും സംഘർഷങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട്. വീട്ടിലെ സംഘർഷങ്ങൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വളരുന്ന തലച്ചോറിനെ ശാസ്ത്രീയമായി സ്വാധീനിക്കുന്നതെന്നും മാതാപിതാക്കൾക്ക് ഈ വളർച്ചയെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താമെന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരു കുഞ്ഞിന്റെ തലച്ചോറ് വളരെ വേഗത്തിൽ വളരുന്നതിനാൽ അത് ചുറ്റുമുള്ള എല്ലാ സംവേദനങ്ങളോടും, അതായത് ശബ്ദം, ഭാവം, സ്പർശം ഇവയോടെല്ലാം പ്രതികരിക്കും. വീട് സ്നേഹം കൊണ്ടും ശാന്തത കൊണ്ടും നിറയുമ്പോൾ തലച്ചോറിലെ ന്യൂറൽ പാതകൾ സ്ഥിരതയോടെയും സന്തുലിതമായും വളരും. ഇത് കുട്ടിയുടെ വൈകാരിക നിയന്ത്രണം, പഠനശേഷി, ഓർമ്മശക്തി എന്നിവയ്ക്ക് ശക്തമായ അടിത്തറ നൽകും. കുട്ടികൾ സംസാരത്തിന്റെ സ്വരത്തോടും മുഖഭാവങ്ങളോടും വളരെ സെൻസിറ്റീവാണ് എന്ന് മറന്നുപോകരുത്. വാക്കുകൾ ഉപയോഗിച്ച് മാതാപിതാക്കൾ തർക്കിക്കുമ്പോൾ പോലും അതിലെ ഉയർന്ന ശബ്ദവും ഭയപ്പെടുത്തുന്ന മുഖഭാവങ്ങളും തലച്ചോറ് പെട്ടെന്ന് ഭീഷണിയായി, അതായത് ത്രിട്ടായി തിരിച്ചറിയും. മസ്തിഷ്ക സ്കാനുകൾ സൂചിപ്പിക്കുന്നത് വീട്ടിലെ നിരന്തരമായ പിരിമുറുക്കം തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നതാണ്. വൈകാരിക നിയന്ത്രണത്തിനും തീരുമാനമെടുക്കാനും സഹായിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലുള്ള ഭാഗങ്ങൾ ഈ സമ്മർദ്ദത്തോട് പ്രതികരിച്ച് വളരുന്നു. സ്ഥിരമായ സമ്മർദ്ദ സിഗ്നലുകൾ ആരോഗ്യകരമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ കുട്ടിയുടെ നാഡീവ്യൂഹം അതിജീവന മോഡൽ ജാഗരൂകരായി തുടരുന്നു, അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഈ അവസ്ഥയിൽ ശരീരം കോർട്ടിസോൾ പോലുള്ള സമ്മർദ്ദ ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഈ ഹോർമോണുകൾ യഥാർത്ഥത്തിൽ കടുപ്പമുള്ള അപകടഘട്ടങ്ങളിൽ മാത്രം പുറത്തുവരേണ്ടവയാണ്, അല്ലാതെ ദൈനംദിന ജീവിതത്തിലല്ല എന്നോർക്കുക. ദീർഘകാലം ഈ ഹോർമോണുകൾ തലച്ചോറിൽ ഉയർന്ന അളവിൽ നിലനിൽക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സംഘർഷത്തിന് നിരന്തരം സാക്ഷ്യം വഹിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും താഴെ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധക്കുറവ് അഥവാ അറ്റൻഷൻ ഇഷ്യൂസാണ് ഇതിൽ ഏറ്റവും പ്രധാനം, അതായത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം. രണ്ടാമത്തേത് ഉത്കണ്ഠയാണ്, അതായത് നിരന്തരമായ ഭയം കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠ രോഗങ്ങൾ. വൈകാരികമായ തളർച്ച അഥവാ ഇമോഷണൽ ഓവർവം ആണ് അടുത്തത്, അതായത് ചെറിയ കാര്യങ്ങൾ പോലും അതിവൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ. തലച്ചോറ് ചുറ്റുപാടുകൾക്കനുസരിച്ച് അതിജീവിക്കാൻ വേണ്ടി മാറുന്നു, പക്ഷേ അതിന് നിശബ്ദമായൊരു വില നൽകേണ്ടി വരുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, കുട്ടികൾക്ക് വേണ്ടത് പൂർണ്ണതയല്ല, സുരക്ഷയാണ്. മാതാപിതാക്കൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ മൃദുവായി സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാനായി ഒരു ഇടവേള എടുക്കുക. ഈ ചെറിയ പ്രവൃത്തികൾ കുട്ടിയുടെ സുരക്ഷാബോധത്തെ സംരക്ഷിക്കും. തലച്ചോറ് ഏറ്റവും ശക്തമായി വളരുന്നത് അത് സുരക്ഷിതമാണെന്ന് തോന്നുമ്പോഴാണ്. ഭയമില്ലാതെ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യാനും കളിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സാധിക്കുന്ന അന്തരീക്ഷമൊരുക്കുക എന്നത് പരമപ്രധാനമാണ്. ചെറിയ കാര്യങ്ങളിലൂടെ പോലും സമ്മർദ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയും. ഒരുമിച്ച് വായിക്കുക, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, കെട്ടിപ്പിടിക്കുക. ഈ സ്നേഹപ്രകടനങ്ങൾ കുട്ടിയുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന് ചുറ്റുമുള്ള ലോകം സുസ്ഥിരമാണെന്ന് വീണ്ടും പഠിപ്പിക്കുകയും ചെയ്യും. തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അല്പസമയം കണ്ടെത്തി ലളിതമായ സംഭാഷണങ്ങൾക്കും സ്പർശനത്തിനും സമയം നൽകുന്നത് കുട്ടിയുടെ തലച്ചോറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഔഷധമാണ്. കുടുംബത്തിലെ സംഘർഷങ്ങൾ ഒരു കുട്ടിയുടെ ഭാവിയെ പൂർണ്ണമായി നിർവചിക്കുന്നില്ല, കാരണം തലച്ചോറിന് മാറ്റം വരുത്താനുള്ള പ്ലാസ്റ്റിസിറ്റി എന്ന് അത്ഭുതകരമായ കഴിവുണ്ട്. വീടിന്റെ അന്തരീക്ഷം കൂടുതൽ ആരോഗ്യകരമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറിന് ആത്മവിശ്വാസത്തോടെയും വൈകാരിക ശക്തിയോടെയും വളരാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനിതകപരമായ സമ്മാനം എന്തെന്നറിയുമോ? സ്നേഹവും ശാന്തതയും നിറഞ്ഞ ഒരു വീടാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേതം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. പ്രബോധന ചിന്ത.
2: മണ്ണിൽ എത്രത്തോളം കുഴിക്കുന്നുവോ അത്രത്തോളം വെള്ളം ഉറവയിൽ നിന്ന് ഊറിവരും. അതുപോലെ മനുഷ്യൻ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം അറിവ് അവനുണ്ടാകും. നിക്ഷേപിച്ചിടത്തു നിന്ന് തിരിച്ചെടുക്കാനോ രാജാധികാരത്തിന് കണ്ടുകെട്ടാനോ കഴിയാത്തതാണ് വിദ്യ. അതിൻ്റെ ഉടമയിൽ നിന്ന് അത് ആർക്കും വേർപെടുത്താനാവില്ല. മനുഷ്യന്റെ സകല കഴിവുകളുടെയും വികാസമാണ് വിദ്യ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനമാണത്. ഉയർച്ചയിലേക്കുള്ള ഏണിപ്പടികളാകുന്നതും വിദ്യ തന്നെ. ചെടികളുടെ നാമ്പുകൾക്ക് സൂര്യപ്രകാശം എന്നതുപോലെ ഉണരുന്ന ബുദ്ധിക്കും മനസ്സിനും ഊർജമേകുന്ന പ്രകാശമാണത്. വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ അത് മനുഷ്യ സംബന്ധിയാവണം. ഉറച്ച സംസ്കാരത്തിലാവണം അതിൻ്റെ അടിത്തറ. സ്വഭാവ സംസ്കരണമാവണം അതിൻ്റെ ലക്ഷ്യം. നിലവിലുള്ള സാഹചര്യങ്ങളെ മാറ്റാനുള്ള കരുത്തും വിദ്യാഭ്യാസത്തിനുണ്ടാകണം. ലോകത്തിന് പ്രയോജനം ചെയ്യുന്ന പുതിയ പുതിയ തലമുറകളെ സൃഷ്ടിക്കാൻ അതിനു കഴിയണം. വിദ്യത്വം ഉള്ളവനും രാജ്യത്വമുള്ളവനും തുല്യരല്ല. രാജാവ് സ്വന്തം രാജ്യത്തിൽ മാത്രമേ പൂജിക്കപ്പെടുന്നുള്ളൂ. വിദ്വാൻ ഏതു രാജ്യത്തും പൂജിക്കപ്പെടുന്നു. ഉജ്ജയിനിയുടെ ചക്രവർത്തിയായിരുന്നല്ലോ വിക്രമാദിത്യൻ. അദ്ദേഹത്തിന്റെ രാജധാനിയിലെ കവി ചക്രവർത്തിയായിരുന്നു കാളിദാസൻ. ഇന്നും ലോകം മുഴുവൻ ആരാധിക്കുന്നത് ആരെയാണ്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ.എസ്. ചിത്രയും സംഘവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഭ്രമണ പഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തേക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 10,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒക്ടോബർ 31 പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. കെ എം എസ് സി എൽ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കെ എം എസ് സി എൽ വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. എൽ കെ ജി മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് കെ സി ബി വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 300,000 ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറങ്കാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ഐ സി ടി എൻ 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദുവെന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. ചിത്രം തോമാസ് ശ്ലീഹ. ആലാപനം കെ ജെ യേശുദാസ്.

സാന്ധ്യരാഗങ്ങളിൽ ഇനി ഒരു താതവ് നാടോടി ഭക്തിഗാനം കേൾക്കാം. ഇംഫാലിലെ മോൽക്കോൻ ഗ്രാമീണരുടെ പാട്ടാണ് ഇത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഞാൻ ഡോക്ടർ ഇന്ദു. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ ടീം വന്നിരിക്കുന്നത്. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം മണിച്ചിത്രത്താഴിലെ വരുവാനില്ല ആരുമീ എന്ന പാട്ട്, കെ എസ് ചിത്രയുടെ ആ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

എൻ്റെ പേര് ഡോക്ടർ ശ്രീശങ്കർ. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറാണ്. ഈ കരുണാസായി റേഡിയോ വഴി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കളിക്കളം എന്ന സിനിമയിൽ ജി വേണുഗോപാൽ ആലപിച്ച ആകാശഗോപുരം എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ജിനു ചന്ദ്രൻ എന്നാണ്. ഞാൻ ഊളമ്പാറ ഹോസ്പിറ്റലിൽ ഡി എൻ ബി റെസിഡൻ്റ് ആണ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മഴ എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ വാർമുകിലെ മാനിൽ നീ എന്ന പാട്ടാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹുരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: India's approach is rooted in Vasudhaiv Kutumbakam, that is one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
0: ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യ ജർമ്മനി തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി വിലയിരുത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാനും സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിന്റെ ഏവിയേഷൻ മേഖല സമഗ്രമായ പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും വോർട്ടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in itself. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
0: 18th ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ

0: ഷീ ജിൻപിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 11 മുതൽ 13 വരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും അമൃത് ഉദ്യാനവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവില്ല. ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഗാർഡ് മാറ്റ ചടങ്ങും ഉണ്ടായിരിക്കില്ലെന്ന് രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗാ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. പൂർണ്ണ വൈദ്യുതീകരണം ലോക്കോമോട്ടീവുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും കൂടുതൽ കാര്യക്ഷമമായ സർവീസുകൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇന്ധന ആശ്രിതത്വം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദവും വേഗത്തിലുള്ളതുമായ ട്രെയിൻ ഗതാഗതത്തിനും ഇത് കരുത്ത് പകരും. ദക്ഷിണ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് വൈദ്യുതീകരണ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടൈ കാരക്കുടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ഉയർന്നു. 5000-ത്തിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8.
3: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.0.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: I am Akansha. I came from Mental Health Center. I want to hear Ishq Tera Tadpave, Sukhbir, Punjabi song.

ഹായ്, എൻ്റെ പേര് അനുഗ്രഹ. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അഫ്രീൻ അഫ്രീൻ ബൈ രാഹത്ത് ഫത്തേ അലി ഖാൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ഫാം ഫെസ്റ്റിലെ സർക്കാർ, അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി നിർവഹിച്ചു. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിനുപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപീത്ത് കേക്കുകൾ കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ് മാനേജരെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മാനേജ്മെന്റിലുള്ള ഡിഗ്രി പാസ്സായിരിക്കണം. കൂടാതെ ഈ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുണ്ടായിരിക്കണം. 35 നും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം 26/9/2026 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് TC 30/697 പേട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712468585 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04752477 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 11 സെപ്റ്റംബർ സൌജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04942962296 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്ന് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് ചർമ്മം, മുടി, മൂക്ക്, മുഖം, ഇവയെക്കുറിച്ചൊക്കെ അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ഭാഗം എപ്പോഴും മറച്ചു പിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൌഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് BDD ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. BDDയുടെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. ഒന്ന്, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. മൂന്ന്, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൽസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും കഴിയും. തെറ്റായ ചിന്താഗതികളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫലപ്രദമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിനെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ ഉത്കണ്ഠ കുറയാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൌൺസിലിംഗ് സഹായിക്കും. ശാരീരിക രൂപത്തേക്കാൾ പ്രധാനം മാനസിക ആരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യപടി.

0: ബോധപൗർണമിയിൽ ഇന്ന് ചീപ്പ് ഡോപ്പമിൻ എന്താണെന്നും അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നും കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ചീപ്പ് ഡോപ്പമിൻ എന്താണെന്നും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നും കേൾക്കാം. ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ചീപ്പ് ഡോപ്പമിൻ എന്ന അവസ്ഥ. അതിനെങ്ങനെ മറികടക്കാം എന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ജങ്ക് ഫുഡ്, ഗെയിമിംഗ് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ വർദ്ധനവ് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഉറവിടങ്ങൾ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിലൂടെയാണ്. എന്നാൽ ഈ ഡോപ്പമിൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്രിമമായ മാർഗങ്ങളിലൂടെയുള്ള ഡോപ്പമിൻ വേട്ട അവസാനിപ്പിച്ച് സ്വാഭാവിക ഉറവിടങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ നൽകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഡോപ്പമിൻ നില പെട്ടെന്ന് ഉയർത്തുകയും അത്ര തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു. ഇത് വ്യക്തിയെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വ്യായാമം, പ്രകൃതിയുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെ ലഭിക്കുന്ന ഡോപ്പമിൻ സാവധാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ദീർഘനേരം നിലനിൽക്കുകയും മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവരുമായി നേരിട്ട് ഇടപഴകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് ഡോപ്പമിൻ നൽകുന്ന ആവേശത്തെക്കാൾ ഉപരിയായി സുരക്ഷിതബോധവും ശാന്തതയും നൽകുന്നു. ആഴത്തിലുള്ള സൌഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യപ്രകാശമേൽക്കുമ്പോൾ തലച്ചോറിൽ സെറോട്ടോസിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ മൂഡ് ശരിയാക്കാനും രാത്രിയിൽ നല്ല ഉറക്കം നൽകുന്ന മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ പുറപ്പെടുവിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയൊന്നും തന്നെ കൃത്രിമമായ ലഹരികൾ നൽകുന്നതുപോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക, അതായത് ഡിജിറ്റൽ മിതത്വം പാലിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റി ശീലിക്കുക. ഉദാഹരണത്തിന് ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം ഏറ്റ് നടക്കുക. ചാറ്റിംഗിന് പകരം പ്രിയപ്പെട്ടവരോട് നേരിട്ടോ ഫോൺ വിളിച്ചോ സംസാരിക്കുക. പരമാവധി ചാറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക. സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് തലച്ചോറിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും. തലച്ചോറിന്റെ ആരോഗ്യമെന്നത് നാം തിരഞ്ഞെടുക്കുന്ന റിവാർഡുകളെ ആശ്രയിച്ചിരിക്കുന്നു. താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ദീർഘകാല മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. എന്റെ മുൻപിൽ ഇരിക്കുന്ന കുട്ടി എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, അവൻ കുനിഞ്ഞ് മേശപ്പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവന്റെ അച്ഛനും അമ്മയും ചുറ്റുമുണ്ട്, അവന്റെ ഒരു വയസ്സ് പ്രായം കുറഞ്ഞ ഇളയ സഹോദരിയും ഒപ്പം ഇരിപ്പുണ്ട്. അവർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ കുട്ടിക്ക് ബുദ്ധി വളർച്ച കുറവുണ്ട്, 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് ബുദ്ധി വളർച്ച കുറവുള്ളതുകൊണ്ട്. സ്വാഭാവികമായും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതി കൊടുക്കാനായിട്ട് സ്ക്രൈബിന്റെ സേവനം ലഭിക്കും. സ്ക്രൈബാണ് പരീക്ഷ എഴുതിയത്. ഇവനായിട്ട് യാതൊന്നും ചെയ്യാറുമില്ല, പഠിക്കാറുമില്ല, ആൾക്കാരോട് സംസാരിക്കാറുമില്ല, ഒന്നുമില്ല. മാതാപിതാക്കൾ വന്നതിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഇനി 10-ാം ക്ലാസ് വരെ ഞങ്ങൾ ഇവനെ പഠിപ്പിച്ചു, ഇനി ഇപ്പൊ ഇവനെ നോക്കിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ താമസിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളോ ബാലമന്ദിരങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോണ്ടാക്ട് വേണം. അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ഇളയ മകള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 1 വയസ്സ് ഇളയതാണ് ഈ കുട്ടിയേക്കാൾ. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവളുടെ പഠിത്തത്തിൽ ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവൾ നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നാട്ടും പുറത്തുനിന്ന് വരുന്ന കർഷകരായിട്ടുള്ള മാതാപിതാക്കളാണ്. അപ്പൊ ഇത്രയും നാളും ഈ മൂത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു, പക്ഷേ അത് നേരെയാകുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, അനിയത്തി അടിക്കും, ചിലപ്പോൾ ചീത്ത വിളിക്കും. ഇനി ഇവനെ നോക്കിക്കൊണ്ട് നടക്കാൻ വയ്യ, ഇവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കണം, ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ട് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഈ സംസാരം നടക്കുന്നതിനിടയിൽ ഈ കുട്ടി ഒരു പേപ്പർ എടുത്തിട്ട് എന്തോ വരയ്ക്കുന്നുണ്ട്. അപ്പൊ എന്താ വരയ്ക്കുന്നതെന്ന് ഞാനും ശ്രദ്ധിക്കുന്നില്ല, മാതാപിതാക്കൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാന് ഇതെല്ലാം കേട്ടതിന് ശേഷം അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആ കുട്ടിയെ ഒന്ന് പരിശോധിച്ചപ്പോ 2 വിഷയങ്ങൾ ആ കുട്ടിക്കുണ്ട്. ഒന്ന്, മെന്റൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ ബുദ്ധി വളർച്ചക്കുറവ്. അതൊരു സാമാന്യ തീവ്രതയുള്ള ഒരു ബുദ്ധി വളർച്ചക്കുറവ് ആ കുട്ടിക്കുണ്ടെന്ന് പറയാം. 2, തീവ്രമായിട്ടുള്ള ഓട്ടിസം, ആരുടെയും മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഓട്ടിസത്തിന്റെ ഒരു തീവ്ര അവസ്ഥയുമുണ്ട്. ഈ 2 അവസ്ഥകളും ആ കുട്ടിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മുഖത്ത് നോക്കാൻ മടി കാണിക്കുന്നു, വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നോക്കുന്നു, പറയുന്ന വാക്കുകളിൽ വ്യക്തത കുറവുണ്ട്. പേരെന്താന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മറ്റു പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട്. എന്തായാലും അവന് അതിനുശേഷം അവൻ ഈ വരച്ചുകൊണ്ടിരുന്ന പേപ്പർ എന്റെ നേരെ ഇങ്ങനെയൊന്ന് നീക്കി. ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കൊണ്ട് ആ കുട്ടി എന്റെ പടം വരച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ

സംസാരിച്ചപ്പോൾ ഒരു പ്രത്യേക ആക്ഷനും കാണിച്ച് പ്രത്യേക മുഖഭാവത്തോട് പറയുന്ന ആ ചിത്രം ആ കുട്ടി ഒരു പേന കൊണ്ടങ്ങ് വരച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ല, മുഖത്ത് യാതൊരു ഭാവവും വരുന്നില്ല, പക്ഷെ അവൻ വരച്ച പടത്തില് വളരെ മികച്ച ഭാവങ്ങളോടുകൂടിയുള്ള ഒരു പടമാണ്. ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം മുഖത്തെ ആ ഒരു ഭാവം വരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അവൻ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇങ്ങനെ ഒന്ന് പാളി നോക്കുന്നേ ഉള്ളൂ, ബാക്കി കൂടുതൽ സമയം ഈ താഴേക്ക് ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള ഒരു കഴിവുള്ളൊരു കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒരു 10% കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അസാമാന്യമായിട്ടുള്ളൊരു പ്രതിഭ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാട്ട് പാടുന്നതിലായിരിക്കാം, കണക്ക് കൂട്ടുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പടം വരയ്ക്കുന്നതിലായിരിക്കാം, സംഗീതത്തിലായിരിക്കാം. സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംഗീതം പഠിക്കാതെ തന്നെ കേൾക്കുന്ന ഏത് പാട്ടും അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും സംഗതികളോടും കൂടി ഒപ്പിയെടുത്ത് പാടി പ്രഗത്ഭരായ സംഗീതജ്ഞരെ പോലും അതിശയിപ്പിച്ച് വാട്ട് എ പെർഫെക്ഷൻ എന്നൊക്കെ പറയിച്ച ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ തന്നെ അത്തരം വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഇവന്റെ കഴിവ് ഏറ്റവും ശക്തമായിട്ടുള്ളത് ചിത്രരചനയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയെ സാവന്റ് സിൻഡ്രോം എന്ന് വിളിക്കും. അപ്പൊ സാവന്റ് എന്ന് പറഞ്ഞാൽ അസാമാന്യമായ പ്രതിഭയുള്ളൊരു കുട്ടി. അപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് ആ ചിത്രകല എന്ന മേഖലയിൽ അസാമാന്യമായ പ്രതിഭയുണ്ട്. പക്ഷെ അവന്റെ മറ്റ് പരിമിതികൾ, സംസാരിക്കുന്നില്ല, ആശയവിനിമയത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിനെ പുറകോട്ടടിക്കുകയും ചെയ്യുന്നു. എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഈ ഗ്രാഫിക്സ് ആനിമേഷൻ ഇത്തരം സംഗതികളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്, ഒരുപക്ഷെ നിനക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കും എന്ന് തോന്നുന്നു, പക്ഷെ കുഴപ്പം ഓട്ടിസം ഉള്ള കുട്ടിയാണ്, നമ്മൾ പറയുന്ന സമയത്തൊന്നും അവൻ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ആ വെല്ലുവിളി എൻ്റെ ആ സുഹൃത്ത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആ സുഹൃത്തിന്റെ ഈ ട്രെയിനിങ് സെന്ററിൽ ഈ കുട്ടിയെ പിറ്റേ ദിവസം തൊട്ട് കൊണ്ടുചെല്ലുന്നു. അപ്പൊ ഈ ഓട്ടിസം ഉള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ രാവിലെ 10 തൊട്ട് 11 വരെ ജോലി ചെയ്യണമെന്നും പറഞ്ഞാൽ അവർ ചെയ്യില്ല. അവർക്ക് മൂഡുള്ളപ്പോൾ മാത്രം, അവർക്ക് തോന്നുമ്പോൾ മാത്രമേ ചെയ്യൂ. അപ്പൊ ഈ ഫ്ലെക്സിബിളായ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറേണ്ടി വരും. ഈ പരിശീലകൻ അങ്ങനെ നല്ല കാര്യം ചെയ്തു. ആ പരിശീലകനെ കൊണ്ട് ഞാൻ ഈ ഇവരുടെ സവിശേഷതകളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. 10 രാവിലെ മാതാപിതാക്കൾ അവനെ അവിടെ കൊണ്ടുവിടും, അവനവിടെ ഇരിക്കും, അവൻ കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ബാക്കിയുള്ളവർ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞ് അവനൊരു മൂഡ് വരുമ്പോൾ, അവൻ താല്പര്യം കാണുമ്പോൾ അവനെ ഇദ്ദേഹം പരിശീലിപ്പിക്കും. ഒരു 1 നേരമൊക്കെ ഒരു ദിവസം അയാൾ ചെയ്യുകയുള്ളൂ, പക്ഷേ ക്രമേണ വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 3 പരിശീലനത്തിന് ശേഷം ഈ കുട്ടിക്ക് വളരെ അസാമാന്യമായിട്ടുള്ള ചില ആർട്ട് വർക്കുകളൊക്കെ കമ്പ്യൂട്ടറിലും മറ്റുമൊക്കെ അവൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എൻ്റെ ഈ സുഹൃത്തായിട്ടുള്ള ഈ ഗ്രാഫിക് ഡിസൈനർ മുഖാന്തരം തന്നെ ബാംഗ്ലൂരുള്ളൊരു പരസ്യ ഡിസൈനിങ് ഏജൻസിയിൽ ഈ കുട്ടിക്ക് ജോലി കിട്ടുകയാണ്. ഇന്ന് മാസം 1.5 ലക്ഷം ശമ്പളമുള്ള ഒരു ഡിസൈനിങ് ജോലി ഈ കുട്ടി ചെയ്യുകയാണ്. നാട്ടും പുറത്ത് കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയും, ഇവനെ കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചാൽ മതി എന്ന് കരുതിയിരുന്ന അച്ഛനും അമ്മയും ഇന്നിപ്പോ അവന്റെ ഒപ്പം ബാംഗ്ലൂര് താമസിക്കുകയാണ്. ആ പരസ്യ കമ്പനി അവർക്കൊരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവന്റെ ഇളയ സഹോദരി ഇപ്പൊ ബാംഗ്ലൂരിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കുകയാണ്. വളരെ ഉന്നതമായ നിലയിൽ അവന്റെ സാമ്പത്തിക സാമൂഹ്യ നിലയൊക്കെ മാറി എന്നുള്ളതാണ്. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നല്ല അർത്ഥം. ഒരു ഹോട്ടലിൽ പോയിട്ട് ദോശ വേണം എന്ന് അവന് പറയാനറിയാം, ഒരു 10-20 പേരങ്ങോട്ട് പറഞ്ഞാൽ അവൻ ആശയക്കുഴപ്പത്തിലാവും, ചുറ്റും ആളുടെ സഹായം വേണ്ടി വരും. നാളെ രാവിലെ 11 ഇന്ന അസൈൻമെന്റ് ഫിനിഷ് ചെയ്ത് തരണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യില്ല. അപ്പോ ആ പരസ്യ കമ്പനി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വളരെ മികച്ച വലിയ പ്രോജക്റ്റുകൾ ഈ കുട്ടിക്ക് കൊടുക്കുന്നു. അവൻ സമയമെടുത്ത് അവന്റെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവൻ ചെയ്തു കൊടുക്കുന്ന വർക്ക് അസാമാന്യമായ സംഗതികളാണ്. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു തീർക്കേണ്ട ചെറിയ വർക്കുകളെല്ലാം മറ്റ് ഡിസൈനേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു അനാഥാലയത്തിൽ പോയി പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുമായിരുന്ന, ആരും അറിയാതെ പോകുമായിരുന്ന ഒരു കുട്ടി ഇന്നിപ്പോ
ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കലാപരമായ കഴിവുകൾ കൊണ്ട് ലോകത്തിന് മുൻപിൽ സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ അംഗവൈകല്യമുള്ള കുട്ടികളാണെങ്കിലും ശരി, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളാണെങ്കിലും ശരി, ഓട്ടിസം ഉള്ള കുട്ടികളാണെങ്കിലും, ചെറിയൊരു ശതമാനം കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും. ആ സ്കിൽ അസസ്മെന്റ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ, അവരുടെ ആ നിപുണതകൾ തിരിച്ചറിഞ്ഞ് അത് പരിശീലിപ്പിച്ച് അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ക്ലിനിക്കിലേക്ക് ഒരു ദിവസം ഒരു യുവതി എത്തി. സ്വാഭാവികമാണ്, കൂടെ ഒരു യുവാവുമുണ്ട്. അയാൾ അവളുടെ സഹോദരനല്ല, ഭർത്താവോ കാമുകനോ അല്ല. സാധാരണ അർത്ഥത്തിൽ ഒരു സുഹൃത്താണെന്ന് പറയുന്നതും ശരിയാകില്ല. എങ്കിലും അവളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾക്കെല്ലാം അയാൾ ഒപ്പമുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ഫോൺ വിളിച്ചാൽ ഓടിയെത്താൻ, മണിക്കൂറുകളോളം വിഷമങ്ങൾ കേട്ടിരിക്കാനൊക്കെ സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് അയാളെപ്പോഴും സമയം കണ്ടെത്തുന്നു. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമ്മളിൽ ഉയർന്നു വരുന്ന ലളിതമായ ഒരു ചോദ്യമുണ്ട്, ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ എന്ത് ബന്ധമാണ്? ഒരു ബന്ധത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നത് സമൂഹം അതിന് നൽകുന്ന പേരുകളല്ല, മറിച്ച് അതിൽ നടക്കുന്ന വൈകാരികമായ കൊടുക്കൽ വാങ്ങലുകളാണ്. മനുഷ്യജീവിതത്തിൽ ചിലപ്പോൾ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവിടെ രണ്ടുപേരും പരസ്പരം എന്തോ ആവശ്യപ്പെടുന്നുണ്ട്. അത് പണമോ ലൈംഗികതയോ സാമൂഹിക അംഗീകാരമോ ആയിരിക്കണമെന്നില്ല. ഒരാൾക്ക് വേണ്ടത് എന്നെ വിട്ടുപോകാത്ത ഒരാളെ ആയിരിക്കും. മറ്റേയാൾക്ക് വേണ്ടത് ആർക്കെങ്കിലും എന്നെ ആവശ്യമുണ്ട് എന്ന ആത്മസംതൃപ്തിയായിരിക്കും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ചില ആളുകളിൽ ആശ്രിതത്വത്തിന്റെ ലക്ഷണങ്ങൾ കാണാം. സ്വന്തം ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ മറ്റൊരാൾ എടുക്കണം എന്നാഗ്രഹിക്കുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുക, പിന്തുണ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇത്തരം വ്യക്തികൾക്ക് കൂടെയുള്ള ആൾ ഒരു മനുഷ്യൻ എന്നതിലുപരി ഒരു വൈകാരിക സുരക്ഷാ സംവിധാനമായി മാറുന്നു. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ചില അവസ്ഥകളിലും കൂടെയുള്ള വ്യക്തി തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വൈകാരിക നിയന്താവ് ആയി മാറാറുണ്ട്. ഫോൺ വിളിക്ക് മറുപടി കിട്ടിയാൽ ആശ്വാസവും വൈകിയാൽ തീവ്രമായ ഉത്കണ്ഠയും ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയവും ഇവർ അനുഭവിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് സഹായവും സംരക്ഷണവും ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ തന്റെ സമയവും ശ്രദ്ധയും വൈകാരിക ഊർജവും മുഴുവൻ നൽകുന്ന മറ്റേയാളുടെ പ്രേരണ എന്താണ്? ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ഒരു മാനസിക സംതൃപ്തി ലഭിക്കാറുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ റെസ്ക്യൂർ കോംപ്ലക്സ് അല്ലെങ്കിൽ സേവിയർ കോംപ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. ഞാനില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം സ്വന്തം പ്രാധാന്യത്തിന്റെ അളവുകോലായി അവർ മാറ്റുന്നു. ഇവിടെ ഒരു വൈകാരിക കൈമാറ്റം നടക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നു, എനിക്ക് നിന്നെ വേണം. അയാൾ കേൾക്കുന്നു, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടവനാണ്. അയാൾ പറയുന്നു, ഞാൻ നിനക്കായി എപ്പോഴും ഉണ്ടാകും. അവൾ കേൾക്കുന്നു, നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇതിനെ ഒരു വൈകാരിക സമ്പദ്വ്യവസ്ഥ എന്ന് വിളിക്കാം. ഇവിടെ പണമല്ല കൈമാറ്റം ചെയ്യപ്പെടുന്നത്, സമയവും ശ്രദ്ധയും സംരക്ഷണവുമാണ്. ഒരാൾക്ക് സുരക്ഷയും ആശ്രയവും ലഭിക്കുമ്പോൾ മറ്റേയാൾക്ക് താൻ ആർക്കൊക്കെയോ അത്യാവശ്യമുള്ള ആളാണെന്ന ആത്മമൂല്യത്തിന്റെ സ്ഥിരീകരണം ലഭിക്കുന്നു. എന്നാൽ ഈ വിനിമയം സമതുലിതമല്ലാതാകുമ്പോഴാണ് പ്രശ്നം. സഹായം നൽകുന്നയാൾ ക്രമേണ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ തുടങ്ങുകയും മറ്റേയാൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ രൂപപ്പെടാം. ഒരാരോഗ്യകരമായ സഹായബന്ധം എന്ന് പറയുന്നത് നിനക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നിടത്താണ്. എന്നാൽ അനാരോഗ്യകരമായ ബന്ധം പറയുന്നത് നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, അതിനാൽ ഞാൻ പറയുന്നതുപോലെ ചെയ്യണം എന്നാണ്. ഈ രണ്ട് വാചകങ്ങൾക്കിടയിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഒപ്പം നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും മറ്റൊരാൾ എടുക്കുകയും ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ ആ സഹായം
വ്യക്തിയുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നില്ല, മറിച്ച് ആശ്രിതത്വത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രപരമായി നല്ലൊരു പിന്തുണയുടെ അന്തിമ ലക്ഷ്യം എന്നെ കൂടുതൽ ആവശ്യപ്പെടൂ എന്നതല്ല, മറിച്ച് പതിയെ പതിയെ എന്നെ കുറച്ചുമാത്രം ആവശ്യമുള്ള സ്വയം പര്യാപ്തനായ ഒരു വ്യക്തിയായി നീ വളരുക എന്നതാണ്. ഒരു നല്ല തെറാപ്പിസ്റ്റിന്റെയോ മാതാപിതാക്കളുടെയോ ലക്ഷ്യം കുട്ടിയെന്നും തങ്ങളെ ആശ്രയിച്ചു കഴിയണമെന്നല്ല, മറിച്ച് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്ത് നൽകുക എന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കണ്ടയുടൻ സഹായിക്കുന്ന വ്യക്തിയെ നല്ലവൻ എന്നോ ചൂഷകൻ എന്നോ മുദ്ര കുത്തേണ്ടതില്ല. പകരം ചില കാര്യങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ബന്ധത്തിൽ വ്യക്തമായ അതിരുകളുണ്ടോ? വ്യക്തിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ടോ? സഹായിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതവും ബന്ധങ്ങളും നഷ്ടപ്പെടുന്നുണ്ടോ? ബന്ധത്തിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് പിന്മാറാനുള്ള സ്വാതന്ത്ര്യം രണ്ടുപേർക്കുമുണ്ടോ എന്നീ ചോദ്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരാളെ സ്നേഹിക്കാനോ ഒപ്പം നിൽക്കാനോ പ്രണയമോ രക്തബന്ധമോ തന്നെ വേണമെന്നില്ല. പേരില്ലാത്ത ബന്ധങ്ങളും സുന്ദരമാണ്. പക്ഷെ ആ ബന്ധം ആരോഗ്യകരമാണോ എന്നുറപ്പുവരുത്താൻ നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ബന്ധം നമ്മളെ പരസ്പരം കൂടുതൽ സ്വതന്ത്രരാക്കുന്നുണ്ടോ, അതോ പരസ്പരമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധം ആശ്രിതരാക്കുന്നുണ്ടോ? തീർച്ചയായും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ആ ബന്ധത്തിന്റെ മനഃശാസ്ത്രപരമായ ആരോഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ ഇന്ന് അവതരിപ്പിച്ചത്. പക്ഷേ ഇത് നമ്മളിൽ എവിടെയൊക്കെയോ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മളറിയാതെ നമ്മളിലൂടെ കടന്നു പോകുന്ന എത്രയോ വിഷയങ്ങൾ മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ ഇനിയും കിടപ്പുണ്ട്. വരും ആഴ്ചകളിൽ ഞാൻ അതേക്കുറിച്ച് വ്യക്തമായി വീണ്ടും സംസാരിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ വർഷവും നമ്മൾ എത്രയെത്ര സിനിമകൾ കാണുന്നു. എല്ലാം ഓർമ്മയിലുണ്ടാവണമെന്നില്ല, ചിലതൊക്കെ ഓർമ്മയിലുണ്ടാവും. ചില ഡയലോഗുകൾ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക പലപ്പോഴും കോമഡി ഡയലോഗുകളായിരിക്കും. എന്നാൽ ജീവിതത്തോടൊട്ടി നിൽക്കുന്ന ചില ഡയലോഗുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പക്ഷേ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. ഈ ത്യാഗം ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. താത്വികമായ എന്നാൽ അങ്ങേയറ്റം കാൽപ്പനികമായ ഈ സംഭാഷണം ഇഷ്ടം. അത്രമേലിഷ്ടം.

സത്യനന്ദിക്കാടിൻ്റെ ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്വവും എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയും അയാളിലുണ്ടാക്കുന്ന മാനസിക വ്യഥയാണ് ആ ചിത്രത്തിലെ പ്രമേയം. അനിയത്തിയുടെ വിവാഹത്തലേന്ന് വീട്ടിലെത്തുന്ന ഏട്ടൻ ബാലേട്ടൻ, അയാൾ അനിയത്തിയോട് പറയുന്ന വാക്കുകൾ ആ കാലത്തെ ഏട്ടന്മാരുടെയെല്ലാം നെഞ്ചകം പൊള്ളിക്കുന്ന വാക്കുകളായിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സാധിച്ചില്ല മോളെ. പ്രേക്ഷകന്റെ കണ്ണ് നിറയിപ്പിച്ച ആ സംഭാഷണം ഇന്നും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇഷ്ടം അത്ര.

തനിയാവർത്തനം ലോഹിതദാസിന്റെ കഥയാണ്. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം. സാമൂഹിക സമ്മർദ്ദങ്ങളാൽ മനോനില തെറ്റിപ്പോയ ബാലൻ മാഷിന്റെ വാക്കുകൾ ആരെയും ആർദ്രമാക്കും. മകന് ചോറിൽ വിഷം ചേർത്ത് കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അമ്മയുടെ ചിത്രം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. കാലമെത്രയായി ആ സിനിമ ഇറങ്ങിയിട്ട്, എന്നാലും അതിലെ സംഭാഷണങ്ങൾ ഇന്നും ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നു. ഇഷ്ടം അന്നും ഇന്നും അത്രമേലിഷ്ടം.

പിറവി സംവിധാനം ചെയ്തത് ഷാജി എൻകറിനാണ്. അടിയന്തരാവസ്ഥ എന്ന ക്രൂരവും നിന്ദ്യവുമായ ആകസ്മികതയിൽ നഷ്ടപ്പെട്ടുപോയ ഒരു മകനെ അന്വേഷിച്ചലഞ്ഞ ഒരച്ഛൻ്റെ കഥ പറഞ്ഞ ചിത്രം. നിങ്ങളിപ്പോഴും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം, പിന്നെ എന്തിനാ അവനെന്നെ അച്ഛനെന്ന് വിളിച്ചത്, എന്തിനാ നിന്നെ ഓപ്പോളെന്ന് വിളിച്ചത്, ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, അവയ്ക്ക് അവസാനമില്ല. കലാതീതമായി അത് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ആ ചിത്രവും പ്രേംജിയും സംഭാഷണങ്ങളും ഇഷ്ടം, അത്രമേലിഷ്ടം.

അമരം എന്ന ചിത്രം ഭരതൻ്റെതും ലോഹിതദാസിൻ്റെതുമാണ്. ആരാണ് നായകൻ? മകളുടെ ഭാവി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന അച്ഛനോ, അതോ ആ മകളെ പ്രണയിച്ച കാമുകനോ, അതുമല്ലെങ്കിൽ എല്ലാറ്റിനും സാക്ഷിയായ കടലോ? ആദിമധ്യാന്തം ഇഷ്ടമുള്ള സംഭാഷണങ്ങൾ. എന്നാലും മുരളിയുടെ കഥാപാത്രത്തോട് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന സംഭാഷണം, അത് ഹൃദയത്തിൽ തട്ടും. അത്രമേൽ ഇഷ്ടം ആ

ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പിറന്ന മനോഹരമായ ചിത്രമാണ് അരയന്നങ്ങളുടെ വീട്. ജ്യേഷ്ഠ സഹോദരന്റെ ആധിപത്യ സ്വഭാവത്തിന്റെ പേരിൽ നാടുവിട്ടു പോകേണ്ടി വന്ന അനിയന്റെ കഥ പറയുന്ന ചിത്രം. കാലങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒഴിവാക്കലുകളും പ്രതിരോധങ്ങളും നായികാ കഥാപാത്രം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ. ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന വാക്കുകളുടെ വസന്തം ഇഷ്ടം അത്ര.

മലയാള ചലച്ചിത്രത്തെ അന്തർദേശീയ പ്രാധാന്യത്തിലേക്ക് ഉയർത്തിയത് അടൂരും അരവിന്ദനും ടി വി ചന്ദ്രനുമൊക്കെയാണ്. സിനിമയെ ജനകീയമാക്കിയതിൽ സത്യനന്ദിക്കാടിനും ഭരതനുമൊക്കെ വലിയ പങ്കാണുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചലച്ചിത്രത്തെ ജീവിതകഥാനുഗായിയായി പരിണമിപ്പിച്ചത് ലോഹിതദാസാണെന്ന് പറയാതെ വയ്യ. കഥയായും സംവിധാനവുമൊക്കെയായി ലോഹിതദാസ് മലയാള ചലച്ചിത്രത്തിൽ വസന്തചാരുത പകർന്നു. നിറഞ്ഞുപൂത്ത ഒരു പൂക്കാലമായിരുന്നു ലോഹിതദാസ്. കിരീടവും ചെങ്കോലും കന്മദവും അരയന്നങ്ങളുടെ വീടും തനിയാവർത്തനവും അമരവും ഭൂതക്കണ്ണാടിയും കസ്തൂരിമാനും നിവേദ്യവും ജോക്കറും ദശരഥവും ഭരതവും പാഥേയവും മൃഗയെയും കമലദളവും കാരുണ്യവും ഹിസൈനസ് അബ്ദുള്ളയും മഹായാനവും സല്ലാപവും വാത്സല്യവും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും വെങ്കലവും വിചാരണയുമെല്ലാം ലോഹിതദാസിൻ്റെ സ്പർശമേറ്റ ചിത്രങ്ങൾ. ചലച്ചിത്രത്തിന് കഥ പറയാൻ അറിയുമായിരുന്ന ആൾ അതായിരുന്നു ലോഹിതദാസ്. മഹായാനം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. ചന്ദ്രുവിൻ്റെ ഉറപ്പുള്ള ഡയലോഗുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം, അന്നും ഇന്നും അത്രമേലിഷ്ടം.

കിരീടത്തിലെ സേതുമാധവൻ്റെ സംഭാഷണങ്ങൾ കാണാപാഠം പോലെ അറിയുമായിരുന്ന സുഹൃത്തുക്കളുണ്ട്. അത്രമേൽ ജീവിതത്തിൻ്റെ ചോര ചാലിച്ചെഴുതിയ വാക്കുകൾ. ജീവിതമേത്, ചലച്ചിത്രമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അത് തിരശീലയ്ക്കും മനസ്സിനുമിടയിൽ ദൃശ്യചാരുതയായി. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു, എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റിലാണ്. വാക്കുകൾ കനത്തു പെയ്യുന്ന മഴയായി മുന്നിൽ നിറയുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

എം ടിയുടെ കഥ, ഭരതൻ്റെ സംവിധാനം. നാല് കഥാപാത്രങ്ങളെയുള്ളൂ ചിത്രത്തിൽ. ഒരാൾ കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങുന്നു, മറ്റേയാൾ മരിക്കില്ല എന്നുറപ്പിക്കുന്നു. ചിത്രം താഴ്വാരം, അതിലെ സംഭാഷണങ്ങൾ. ആ ചിത്രത്തിൻ്റെ തന്നെ പ്രത്യേകത, അത് മലയാളത്തിൽ ഉണ്ടായ ചിത്രമെന്ന് വിശ്വസിക്കാനാവില്ല. ഏത് രാജ്യത്തിൽ ഏത് ഭാഷയിലും ഉണ്ടാകാവുന്ന ഒരു ചിത്രമാണത്. തിരക്കഥയ്ക്കൊപ്പം അണുവിടമാറാതെ സഞ്ചരിക്കുന്ന നടൻ, കഥാപാത്രമായി തന്മയത്വം പ്രാപിക്കുന്ന നടന്മാർ, അമിതമായ സംഭാഷണങ്ങളില്ല. ഉള്ള സംഭാഷണങ്ങളാവട്ടെ അതിശക്തവും, അതെല്ലാം ഇഷ്ടം. അത്ര

ചിത്രം. അതിനപ്പുറം ഗഹനതയൊന്നും ആ ചിത്രത്തിൽ അന്വേഷിക്കേണ്ട. എന്നാലും എന്തോ ഒരു സന്തോഷം ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഈ സന്ദേശം ശരിയാണ്, നല്ല ഡയലോഗാണത്. ഒരു നല്ല സന്ദേശം അതിലുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം.

എപ്പോഴും മനസ്സിൽ നീറ്റലായി നിൽക്കുന്ന ഒരു കഥാപാത്രം മലയാള ചലച്ചിത്രത്തിലുണ്ട്. സത്യനാഥൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. 1992 പുറത്തിറങ്ങിയ സദയം എന്ന ചിത്രത്തിൻ്റെ കഥ MTയുടേതായിരുന്നു. വാക്കുകളിൽ നിന്ന് രക്തം പൊടിയുന്ന സംഭാഷണങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. കണ്ണൂർ ജയിലിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ചിത്രീകരിച്ച ചിത്രമാണത്. ഒരു തേങ്ങലോടെയല്ലാതെ ആ കഥാപാത്രത്തെ കണ്ടിരിക്കാനാവില്ല. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം അസാധാരണ

സുഖതമി രാത്രിയിലേക്ക് സ്വാഗതം. എല്ലാറ്റിനും വില കൂടുകയാണ് അല്ലേ? പച്ചക്കറിക്ക്, പലവ്യഞ്ജനത്തിന്, പാലിന്, തേങ്ങയ്ക്ക്, ഗ്യാസിന് ഒക്കെ വില കൂടുകയാണ്. എങ്ങനെ ജീവിക്കുമെന്നാണ് മാധവി അമ്മമ്മ ചോദിക്കുന്നത്. ഇനി കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുഭദ്രേച്ച് പറഞ്ഞത് പയറിനും വില കൂടിയെന്നാണ്. പരാതിപ്പെടാതെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് വാസ്തവത്തിൽ നമുക്ക് ചെയ്യാനാവുന്ന ഏക കാര്യം. വില കൂടൽ പണ്ടുമുണ്ടായിട്ടില്ലേ, ഇനിയും ഉണ്ടാവും. ഏതൊരു ദേശത്തും അങ്ങനെ തന്നെയാണ്, വില കൂടുകയും കുറയുകയും ചെയ്യും. വില വർധനയുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം അല്ലേ? പച്ചക്കറികൾക്ക് വില കൂടുമ്പോൾ അതിനെ ആശ്രയിക്കാതെ ചക്കയും മാങ്ങയും വാഴപ്പിണ്ടിയും കൂമ്പും ചേമ്പും ചേനയും ഒക്കെയായി ജീവിതത്തെ സമരസപ്പെടുത്താവുന്ന ഒരു രസതന്ത്രം, അത് നന്നായി അറിയാമായിരുന്ന ഒരാളാണ് കാർത്യായനിയമ്മ. പച്ചക്കറിയുടെ വിലവർദ്ധനയൊന്നും അവരെ ബാധിച്ചിട്ടേയില്ല. ഒരു പാട്ട് കേട്ടാലോ?

ചന്തയിൽ നിന്ന് മീനെടുത്ത് വീട് വീടാന്തരം കൊണ്ടുചെന്ന് വിറ്റ് ജീവിക്കുകയാണ് കാർത്തേനിയമ്മ. 200 രൂപ ദിവസേന ലാഭം കിട്ടും. അതുവച്ചാണ് അവർ ജീവിക്കുന്നത്. ഭർത്താവ് തെങ്ങുകയറ്റക്കാരനായിരുന്നു. തെങ്ങിൽ നിന്ന് വീണ് അയാൾ കിടപ്പിലാണ്. 2 പെൺമക്കളാണ്. 2 പേരും പഠിക്കുന്നു. മരുന്നിനും പഠിപ്പിനും അത്യാവശ്യം നിത്യേന കിട്ടുന്ന 200 രൂപ മതിയാകുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിത്യവൃത്തിക്കത് പോരാ. അരി വാങ്ങും, പച്ചക്കറിയൊന്നും വാങ്ങാറില്ല. കൂമ്പും ചേമ്പും ചേനയുമായിട്ട് അങ്ങ് കൂടും അത്രേ. നടവഴിയിൽ നിന്ന് വീണുകിടക്കുന്ന തേങ്ങ കിട്ടും. അത്യാവശ്യം വിറക് ചുള്ളികളും കിട്ടും. ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒരു പരാതിയുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉള്ളത് വെച്ച് ജീവിക്കാൻ മനുഷ്യനറിയാം. ബൈക്കും കാറും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പരാതികളൊന്നുമില്ലാതെ നമ്മൾ നടന്നു, കിലോമീറ്ററുകൾ നടന്നു. ഇപ്പൊ പിന്നെ കൂട്ടായണി മുട്ടിൽ നിന്ന് കമ്പനി മുക്ക് വരെ പോകണമെങ്കിൽ കാറോ ബൈക്കോ ഇല്ലാതെ പറ്റില്ലെന്നായി. എനിക്ക് പരിചയമുള്ള ഒരു ഭാസ്കരേട്ടനുണ്ട്. ഒരു കാലത്ത് രാജാവിനെ പോലെയായിരുന്നു ജീവിതം. എങ്ങനെയോ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടമൊക്കെ പൊളിഞ്ഞുപോയി, ശരിക്കും ദരിദ്രനായി. പക്ഷെ എല്ലാ ദിവസവും ഇലയിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരുന്ന ഭാസ്കരേട്ടൻ ചപ്പാത്തി വെറും സവാള കൂട്ടി കഴിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എങ്ങനെ കഴിയുന്നു? എന്തിന്? അന്നങ്ങനെ ഇന്നിങ്ങനെ. മനുഷ്യനല്ലേ, ജീവിക്കണ്ടേ? പരാതികളില്ലാതെ ജീവിക്കാൻ കഴിയണം. അങ്ങനെയായിരുന്നു ഭാസ്കരേട്ടൻ പറഞ്ഞത്. ഒരു പരാതിയുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ. ഒരു പാട്ട് കേട്ടാലോ?

പറഞ്ഞു വന്നത് 3000 രൂപ കൊണ്ട് ഒരു ദിവസം കഴിയാം, 30000 രൂപ കൊണ്ട് ഒരു ദിവസം കഴിയാം. അതുമല്ലെങ്കിൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു മാസം തട്ടിമുട്ടി പോകണമെങ്കിൽ ഒരു 1.25 കോടി വേണം എന്ന രീതിയിലും ജീവിക്കാം. എവിടെ നിന്നാണ് ഈ ചെലവ് ചുരുക്കൽ ആരംഭിക്കേണ്ടത്? നമ്മൾ കരുതി വച്ചിരിക്കുന്നത് ചെലവ് ചുരുക്കേണ്ടത് പ്രജകളാണ് എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് കാരണം രാജാധിപത്യത്തിന് കീഴിലെ വിധേയത്വ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

ഭരണവർഗത്തിന് എന്തുമാവാമെന്ന ചിന്ത, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ചിന്ത, അവരുടെ വേഷവും ഭൂഷണങ്ങളും ഭക്ഷണവുമെല്ലാം ഏറ്റവും മെച്ചമായിരിക്കണം എന്ന ചിന്ത. തമ്പുരാന്മാർ നാട് ഭരിച്ചപ്പോഴും ആര്യന്മാർ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും ജനാധിപത്യത്തിൽ മന്ത്രിപുങ്കവന്മാരുണ്ടായപ്പോഴും ഒരേ ചിന്ത, ഒരേ അവസ്ഥ. എന്തോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പാനലിലുണ്ടായപ്പോൾ ഒരു ദിവസം മന്ത്രിമന്ദിരത്തിൽ നൂണ് കഴിച്ചൊരു ഓർമ്മയുണ്ട്. എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? ചിക്കൻ ഫ്രൈ, പെരട്ട്, കറി, ചില്ലി, ബീഫ് ഫ്രൈ, ചില്ലി, ബീഫ് കറി, നാലുതരം മീൻ, എല്ലാം മൂന്ന് രീതിയിൽ: മുളകിട്ടത്, പൊരിച്ചത്, കറി വെച്ചത്, കപ്പ ഇളക്കിയത്, പുഴുങ്ങിയത്, ചക്ക പുഴുങ്ങിയത്, അവിയൽ ഇളക്കിയത്, കൊഞ്ച് തീയൽ, കൊഞ്ച് കറി, കൊഞ്ച് ഫ്രൈ, പച്ചക്കറി കൊണ്ടുള്ള എല്ലാ കറികളുമുണ്ട്, രസം, മോര്, സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി എല്ലാമുണ്ട്. ഇനിയും എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങൾ. എല്ലാ ദിവസവും ഇങ്ങനെയാണ് മന്ത്രിമന്ദിരത്തിലെന്ന് അവിടെ നിന്നൊരാൾ പറഞ്ഞു. ഒരു ദിവസം 30,000 മുതൽ 50,000 വരെ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നു. എന്താ അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ചെലവ് ചുരുക്കൽ ആരംഭിക്കേണ്ടത് സത്യത്തിൽ ഭരണാധികാരികളിൽ നിന്നാണ്. ഓട്ടോയിൽ വന്നിറങ്ങിയ മന്ത്രിയെ ഡൽഹിയിൽ കണ്ടു, മറ്റു പല രാജ്യങ്ങളിലും കാണുമായിരിക്കാം. പൊതുച്ചോറ് കഴിക്കുന്ന മന്ത്രിയെ തമിഴ്നാട് കണ്ടു. പക്ഷെ അതൊക്കെ ഒറ്റ ദിവസത്തെ സാമൂഹിക മാധ്യമ കാഴ്ചകൾ മാത്രമായിരുന്നുവോ? അറിഞ്ഞുകൂടാ. അങ്ങനെയല്ലാതെ ചെലവ് ചുരുക്കി ജീവിതം നയിക്കുന്ന ഭരണാധികാരികൾ എവിടെയുണ്ടോ അവിടെ മാതൃകാപരമായിരിക്കും. പക്ഷെ ഭരണാധികാരികളുടെ രാജകീയത നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയോ കേട്ട ആ പാട്ട് അതാണ് ശരി. തമ്പ്രാൻ ചത്തിട്ടും തമ്പ്രാട്ടി ചത്തിട്ടും തമ്പാനൂരിന്നും തമ്പാനൂര്. ഒരു പാട്ട് കേട്ടാലോ?

വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആധിയേക്കാൾ നല്ലത് ചെലവ് ചുരുക്കലിൻ്റെ തന്ത്രങ്ങളാണ്. ഏത് കാര്യത്തിലും അനാവശ്യ ചെലവ് എന്ന രീതി ഉണ്ടാകാതിരിക്കണം. ആവശ്യകതകളുടെ പൂർണ്ണതയാണ് ജീവിതം, ആഡംബരങ്ങളുടെ സാക്ഷാത്കാരമല്ല ജീവിതം. ആഗ്രഹങ്ങളുടെ സഫലീകരണമൊക്കെ വേണം, വേണ്ടാന്നല്ല. ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് ഒരു വലിയ സോഫ്റ്റ് സ്കില്ലാണ്. സത്യം. ഒരു പാട്ട് കേട്ടാലോ?

പരിവാരസമേതം എന്നതൊരു രാജാധിപത്യ സ്വഭാവമുള്ള പ്രയോഗമാണ്. രാജാവ് പരിവാരസമേതനായി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. ഇന്നും ചില ഭരണാധികാരികൾ അങ്ങനെയാണ് അല്ലേ? ഒരിടത്തും ഓഫീസിലും ഉദ്ഘാടന സദസ്സുകളിലുമൊന്നും അവർ ഒറ്റയ്ക്ക് പോകാറില്ല. പരിവാരങ്ങളോടുകൂടിയേ പോകൂ. ചെലവിന് മേൽ ചെലവുള്ള യാത്രകൾ എന്താ ചെയ്യുക അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

രാജീവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഇത്രയും ചെലവ് ചുരുക്കുന്നത്? നമ്മൾ വയറ് മുറുക്കി ഉടുത്ത് ജീവിക്കുന്നു. നമ്മളെ ഭരിക്കുന്ന ചിലരെങ്കിലും രാജാവായിട്ടാണ് ജീവിക്കുന്നത്. അതിനർത്ഥം നമ്മൾ കൂലിപ്പണി ചെയ്ത് അവരെ സുഖിക്കാൻ വിടുന്നു എന്നല്ലേ? ആണോ? അറിയില്ല. അതുകൊണ്ട് രാജീവിനോട് തർക്കിക്കാനും പോയില്ല. ഒരു പാട്ട് കേട്ടാലോ?

പെട്രോളിന് വില കൂടിയാലും പച്ചക്കറിക്ക് വില കൂടിയാലും അതൊന്നും ബാധിക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ ഭയാനകമായ രീതിയിൽ ബാധിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ജീവിതത്തിൽ അളന്നു പെറുക്കി ജീവിക്കുന്നവരുണ്ട്, അളക്കാതെ ധൂർത്തടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഏത് ശരി, ഏത് തെറ്റ്, അതോ ഇത് രണ്ടും ചേർന്നതാണോ ശരി? ഒരു നിശ്ചയമില്ല ഒന്നിനും. വരും ഓരോ ദശ, വന്ന പോലെ പോവും. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥകളും കാര്യങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കേൾക്കാം. നമുക്കിപ്പോൾ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ സർഗാത്മകമായി കാര്യങ്ങൾ ചെയ്യാനാകൂ, ക്രിയാത്മകമായി ഈ ലോകത്തെ നോക്കിക്കാണാനാവൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം മധുജൻ.